0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുന്നു. പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഗാമിദി. സൂറത്തു ദഹർ മുതൽ.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 78-ാമത്തെ അധ്യായം സൂറത്തു നബ ഒന്ന് മുതൽ 41 കൂടി വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.

0: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ പ്രാർത്ഥനാ പഠനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇൻഷാല്ലാ പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്നും വന്ന ചില ദുആകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഏറ്റവും പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു പ്രാർത്ഥനയുമായി നമ്മളോടൊപ്പം അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ ചേരുകയാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ആയത്ത് പ്രാർത്ഥന എന്നോണം അള്ളാഹു പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് അറിയിച്ചു തന്ന, നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയാണ്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തല്ലാഹു വഅസ്ലിഹ് ലീ ഫീ ദുരിയ്യതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഇതിൻ്റെ അർത്ഥം, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഔസിഅനി നീ എനിക്ക് പ്രചോദനം നൽകണമേ, അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും, അതുപോലെ വഅൻ അഅമല സാലിഹൻ തർല്ലാഹു നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ റബ്ബേ. വഅസ്ലിഹ് ലീ ഫീ ദുരിയ്യതി എന്റെ സന്തതികളിൽ എനിക്ക് നീ നന്മയുണ്ടാക്കി തരികയും ചെയ്യണമേ. ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഇന്നി തുബ്തു ഇലൈക, തീർച്ചയായും ഞാൻ നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു. വ ഇന്നി മിനൽ മുസ്ലിമീൻ, തീർച്ചയായും ഞാൻ കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ മുസ്ലിം ആയിരിക്കുന്നു എന്നതാണ് ഈ ഒരു ആയത്തിൻ്റെ അർത്ഥം. ആയത്ത് ആവർത്തിക്കാം. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ റബ്ബി ഔസിഅനി റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അൻ അഷ്കുറ നിഅമതക അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ അല്ലതി അൻഅംത അലയ്യ അല്ലതി അൻഅംത അലയ്യ وعلى والدي التي انعمت علي وعلى والدي ربي اوزعني ان اشكر نعمتك التي انعمت علي وعلى والدي ربي اوزعني ان اشكر نعمتك التي انعمت علي وعلى والدي ربي اوزعني ان اشكر نعمتك التي انعمت علي وعلى والدي وان اعمل صالحا وان اعمل صالحا وان اعمل صالحا ترلاه واصلح لي في ذريتي ترلاه واصلح لي في ذريتي وان اعمل صالحا ترلاه واصلح لي في ذريتي وان اعمل صالحا ترلاه وان اعمل صالحا ترلاه وان اعمل صالحا ترلاه واصلح لي في ذريتي واصلح لي في ذريتي وان اعمل صالحا ترلاه واصلح لي في ذريتي ربي اوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترلاه وأصلح لي في ذريتي إني تبت إليك إني تبت إليك إني تبت إليك وإني من المسلمين وإني من المسلمين وإني تبت إليك وإني من المسلمين ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وان اعمل صالحا ترلاه واصلح لي في ذريتي اني تبت اليك واني من المسلمين ربي اوزعني ان اشكر نعمتك التي انعمت علي وعلى والدي وان اعمل صالحا ترلاه واصلح لي في ذريتي اني تبت اليك واني من المسلمين اي ايت ജീവിതത്തിൽ മനപാഠമാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഇത് മനഃപ്പാഠമാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: ജസാകല്ലാഹു ഖൈറ. പ്രാർത്ഥനകൾ പലപ്പോഴും പല പ്രതിസന്ധികളെയും നീക്കിത്തരാൻ നമ്മേറെ സഹായിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് ദുആകൾ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലൂടെയായി വിശുദ്ധ ഖുർആനിൽ വന്ന ചില ദുആകൾ പ്രാർത്ഥനകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
2: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone
3: www.peaceradio.org.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 ഓഗസ്റ്റ് 6 വ്യാഴം, ഹിജ്റ വർഷം 1448, സഫർ 22. അള്ളാഹുവിൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാകട്ടെ. ആ ദിവ്യ സന്ദേശങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ പുതിയൊരു പുലരിക്കൂടി സമ്മാനിക്കുന്നു. പീസ് ഖുർആൻ റേഡിയോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു നിസ 124 മുതൽ 176 കൂടിയ വചനങ്ങളും സൂറത്തു മായിദ 1 മുതൽ 79 കൂടിയ വചനങ്ങളും നമുക്ക് കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്തു നിസാ 124 മുതൽ 176 വരെയും സൂറത്തു മായിദ 1 മുതൽ 79 വരെയുമാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന മര്യാദകളെ പ്രാമാണികമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. സൂറത്തു മുർസലാത്ത് 43 മുതൽ 50 വരെ വചനങ്ങളും സൂറത്തു ഇൻസാൻ 1 മുതൽ 4 വരെ വചനങ്ങളും ഇന്ന് നാം കേൾക്കുന്നു. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ മുർസലാത്തിലെ 42 വരെയാണ് നമ്മൾ കഴിഞ്ഞതിൽ ഓതിയത്. ഇനി ബാക്കി നോക്കാം നിയമങ്ങൾ. കുലു വഷ്റബു ഹനീ അൻ മദ് മുത്തസിലാണ്. പിന്നെ ബിമാ കുന്തും തൻവീനു ശേഷം നൂൻ സാക്കിന് ശേഷം താ ഇഖ്ഫ ആണ്. ഇന്ന നൂൻ ശദ് നന്നായിട്ട് ഉന്നത്ത് വേണം. വൈലുൻ യോമ ഇതില്ലിൽ നേരത്തെ വന്നു, 3-4 തവണ ഈ ആത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വൈലുൻ യ തൻവീന് ശേഷം യാ ഇതോഹാം ബിഗുന്ന, യോമ ഇതില്ലിൽ തൻവീന് ശേഷം ലാമ് ഇതോഹാം ബിലാഗുന്ന. കുലു വത്തമത്തഴു കലീലൻ കലീലൻ തൻവീന് ശേഷം ഹംസ ഇൽഹാറ്. പിന്നെ ഇന്നക്കും രണ്ട് മീം ഒന്നിച്ച് വന്നു, നന്നായിട്ട് മടിച്ച് ഓതാ. വയലും യോമേതിൽ മുഖദീബിൻ വീണ്ടും അതേ നിയമം. തെൻവിന് ശേഷം യാ ഇതോഹാംബിഗുന്ന, യോമ ഇതില്ലിൽ തെൻവിന് ശേഷം ലാമ് ഇതോഹാംബിലാകുന്ന. ഇതാ കൈലലഹും റക്കാഴു ലായ റക്കാഴു. വയലും യോമേതിൽ മുഖദീബിൻ വീണ്ടും അതേ ആയത്ത്. ഇതോഹാംബിഗുന്നയും ഇതോഹാം ബിലാകുന്നയും. വൈ ഭബി ഹയ്യ അദീസ് ഹദീസിൻ ബാദഹു ഹദീസിംബ ഇഖലാബ് ഒന്നത്തോടു കൂടി ഇഖ്ലാബിയ പിന്നെ ബഅദഹു. നമുക്ക്
4: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.
5: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.
3: 43-ാമത്തെ ആയത്ത് മുതലാണ്. കുൽ

ഇനി സൂറത്തുൽ ഇൻസാനാണ്, അതിലെ ഏതാനും മാറ്റുകൾ നോക്കാം. ഹൽ അത്താ അലൽ ഇൻസാനി നൂൻ സാക്കിന ബിനു സീന് ഇഖ്ഫാ ഹീനു മിന തൻവീന് ശേഷം മീം നന്നായിട്ട് മണിക്കുക. ലം യകുൻ ഷ അത് നൂൻ സാക്കിന ശേഷം ഇഖ്ഫാ ശൈഅമ്മ തൻവീന് ശേഷം മീം ഇദ്ഗാം ബിഗുന്ന. പിന്നെ ഇന്ന നൂൻ ഷദ് നല്ല മണിക്കുക. ഖലഖന ഇൻസാന വീണ്ടും ഇൻസാൻ ഇഖ്ഫാ മിൻ നുത്ഫത്തിൻ ഇദ്ഗാം രണ്ട് നൂൻ ഒന്നിച്ചു വന്നു. നുത്ഫത്തിൻ അംഷ തൻവീന് ശേഷം ഹംസ അംഷാ ജിന്ന തൻവീന് ശേഷം നൂന് നന്നായിട്ട് മണിക്കുക. ഫജഅൽനാഹു സമീഅംബ സമീഅംബ ഇഖ്ലാബ് തൻവീന് ശേഷം ബ. ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ മീമ് ഷദ്ദില് നന്നായിട്ട് മണിക്കുക. ഇന്ന നൂന് ഷദ്ദിൻ്റെ പിന്നെ മദ് മുംഫസിൽ. ലിൽ കാഫിരീന സലാസില വ അഗ്ലാല വ തൻവീന് ശേഷം വാവ് നന്നായിട്ട് മണിക്കുക. ഇന്നൽ അബ്റാറ യഷ്റബൂന മിൻ കഅസിൻ തൻവീന് ശേഷം നൂൻ സാക്കിന് ശേഷം കാഫ് ഇഖ്ഫാ മിസാജുഹ കാഫൂറ. ഐനൻ യഷ്റബു തൻവീന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന ഇബാദുല്ലാഹി ഫജ്റൂനഹ തഫ്ജീറ. അത്രയും മതി, നോക്കാം.

0: എപ്പിസോഡിൻ്റെ സമയം തീരുകയാണ്. അതുകൊണ്ട് നമുക്ക് ബാക്കി അടുത്ത ഇത് നോക്കാം ഇൻഷാല്ലാ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുർസലാത്ത് 43 മുതൽ 50 വരെ വചനങ്ങളും സൂറത്തുൽ ഇൻസാൻ 1 മുതൽ 4 വരെ വചനങ്ങളുമാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേട്ടത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.

തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്ക് സൂറ ആൽ ഇംറാനിലെ 80 മുതൽ 84 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷൈഖ് ഖലീഫ അത്തുനേജി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ വശ്യസുന്ദരമായ പാരായണം ആസ്വദിക്കുന്നതിനു വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 38-ാം അധ്യായം സൂറത്തു സ്വാദ് 45 മുതൽ 66 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ്.
1: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു അൽ അലഖ് 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്.
2: അധ്യായം 96, സൂറത്തുൽ അലഖ്, ഭ്രൂണം. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 19.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് ഒന്നാമതായി അവതരിച്ച ഖുർആൻ വചനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സൂറത്ത്. തിരുമേനിക്ക് പ്രവാചകത്വം സിദ്ധിച്ചതും അതോടുകൂടിയാണ്. ഇമാം അഹമ്മദ്, ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവർ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള ആ സംഭവത്തിന്റെ സംഗ്രഹം ഇപ്രകാരമാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് ആദ്യമുണ്ടായത് യഥാർത്ഥമായി പുലരുന്ന സ്വപ്നങ്ങൾ കാണലായിരുന്നു. പിന്നീട് ജനങ്ങളിൽ നിന്ന് ഒഴിവായിരിക്കുവാൻ ആഗ്രഹം തോന്നി. അങ്ങനെ അവിടുന്ന് ഹിറാമല ഗുഹയിൽ ചെന്ന് കുറേ ദിവസങ്ങളോളം വീട്ടിലേക്ക് വരാതെ അവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. കൊണ്ടുപോയ ഭക്ഷണ സാധനങ്ങൾ തീരുമ്പോൾ വീണ്ടും ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് അത്ര നാളത്തേക്കുള്ള ഭക്ഷണം കൊണ്ടുപോകും. ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഗുഹയിൽ വെച്ച് ആ യഥാർത്ഥം സംഭവിച്ചു. മലക്കു വന്നു, ഞാൻ ജിബ്രീലാണെന്നും താങ്കൾ ഈ സമുദായത്തിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സന്തോഷവാർത്ത അറിയിച്ചു. അനന്തരം മലക്ക് ഇഖ്റ, ഓതുക എന്ന് പറഞ്ഞു. തിരുമേനി പറഞ്ഞു, മാ അന ബിഖാരിഇൻ, ഞാൻ ഓതുന്നവനല്ല. തിരുമേനി പറയുകയാണ്, അപ്പോൾ എനിക്ക് വിഷമം അനുഭവപ്പെടുമാറ് മലക്ക് എന്നെ കൂട്ടിപ്പിടിച്ചു. പിന്നീട് എന്നെ വിട്ടുകൊണ്ട് ഓതുക എന്ന് വീണ്ടും പറഞ്ഞു. ഞാൻ ഓതുന്നവനല്ല, അഥവാ എനിക്ക് ഓതാൻ അറിഞ്ഞുകൂടാ എന്ന് ഞാനും പറഞ്ഞു. രണ്ടാമതും മൂന്നാമതും അദ്ദേഹം അങ്ങിനെ എന്നെ കൂട്ടിപ്പിടിച്ചു വിടുകയുണ്ടായി. എന്നിട്ട് ഇഖ്റ ബിസ്മി റബ്ബിക്ക് അല്ലദീ ഖലഖ് എന്നു തുടങ്ങി അല്ലമഹു മാലം യാലം എന്നീ 1 മുതൽ 5 കൂടിയ വചനങ്ങൾ ഓതിക്കേൾപ്പിച്ചു തന്നു. അനന്തരം തിരുമേനി വിറച്ചുകൊണ്ട് വീട്ടിൽ ചെന്ന് എനിക്ക് വസ്ത്രമിട്ട് പുതച്ചു തരുവീൻ, പുതച്ചു തരുവീൻ, ജമ്മിലൂനി, ജമ്മിലൂനി എന്ന് പറഞ്ഞു. പരിഭ്രമം നീങ്ങിയപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയോട് വിവരം പറഞ്ഞു. അവർ ഇങ്ങനെ സമാധാനിപ്പിച്ചു, പേടിക്കേണ്ട, സന്തോഷപ്പെട്ടുകൊള്ളുക, അള്ളാഹു അങ്ങയെ ഒരിക്കലും അപമാനപ്പെടുത്തുകയില്ല. അവിടുന്ന് കുടുംബബന്ധം പാലിക്കുകയും അന്യരുടെ ഞെരുക്കം ഏറ്റെടുക്കുകയും ഇല്ലാത്തവന് സഹായം നൽകുകയും അതിഥികളെ സൽക്കരിക്കുകയും വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ സഹായ സഹകരണം ചെയ്യുകയും ചെയ്യുന്ന ആളാണല്ലോ. പിന്നീട് ഖദീജ റളിയല്ലാഹു അൻഹ തിരുമേനിയെയും കൊണ്ട് തന്റെ പിതൃവ്യപുത്രനും വയോധികനുമായ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കൽ പോയി. അദ്ദേഹം നസ്രാണി അഥവാ ക്രിസ്തുമതം സ്വീകരിച്ചവൻ ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അറബി എഴുതുകയും ഇഞ്ചിയിലിൽ നിന്ന് ചില ഭാഗങ്ങൾ അറബി ഭാഷയിൽ എഴുതിയെടുക്കുകയും ചെയ്യുമായിരുന്നു. തിരുമേനി കണ്ട വർത്തമാനം അദ്ദേഹത്തെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് മൂസ അലൈഹിസ്സലാം നബിയുടെ അടുക്കൽ വരാറുണ്ടായിരുന്ന ആ മഹാദൂതനത്രേ. താങ്കളെ താങ്കളുടെ ജനത പുറത്താക്കുന്ന അവസരത്തിൽ ഞാൻ ജീവനോടിരിക്കുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. തിരുമേനി ചോദിച്ചു, അവർ എന്നെ പുറത്താക്കുമോ? അദ്ദേഹം പറഞ്ഞു, താങ്കൾ കൊണ്ടുവന്നതുപോലെയുള്ള കാര്യവുമായി വരുന്ന ആരും തന്നെ ഉപദ്രവിക്കപ്പെടാതിരിക്കയില്ല. ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താങ്കൾക്ക് ഞാൻ ശക്തിമത്തായ സഹായം ചെയ്യുമായിരുന്നു. അധികം താമസിയാതെ വറഖത്ത് മരണമടയുകയാണുണ്ടായത്. അഹമ്മദ്, ബുഖാരി, മുസ്ലിം. ഈ സൂറത്തിലെ ആദ്യത്തെ 5 വചനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നാമതായി അവതരിച്ച ഖുർആൻ വചനങ്ങളെന്ന് ഇതിൽ നിന്ന് വ്യക്തമായല്ലോ. പിന്നീട് പ്രബോധനം ആരംഭിക്കുകയും ഖുറൈശികളുടെ നിഷേധം മുഴുത്തുവരികയും ചെയ്തപ്പോഴാണ് ബാക്കി ഭാഗം അവതരിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. ആദ്യ വചനങ്ങളുടെയും പിന്നീടുള്ള വചനങ്ങളുടെയും ഉള്ളടക്കം കൊണ്ട് ഇത് മനസ്സിലാക്കാവുന്നതാണ്. വല്ലാഹു അഅലം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
2: ഇഖ്റ, ഓതുക, വായിക്കുക. ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമത്തിൽ. അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ.
4: ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ,
2: സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ ഓതുക.
5: വചനം രണ്ട്,
2: ഖലഖ, അവൻ സൃഷ്ടിച്ചു. അൽ ഇൻസാന, മനുഷ്യനെ. മിൻ അലഖിൻ, രക്തപിണ്ഡത്തിൽ നിന്ന്.
4: ഖലഖൽ ഇൻസാന മിൻ അലഖ്,
2: മനുഷ്യനെ അവൻ രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു.
5: വചനം മൂന്ന്,
2: ഇഖറ, ഓതുക, വായിക്കുക. വറബ്ബുക, നിന്റെ റബ്ബ്. അൽ അക്റം, ഏറ്റവും ഉദാരനാണ്, അതിമാന്യനാണ്. ഓതുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും ഉദാരൻ അഥവാ മാന്യൻ ആകുന്നു.
5: വചനം നാല്,
2: അല്ലദി അല്ലമ, പഠിപ്പിച്ചവൻ. ബിൽ ഖലം, പേന കൊണ്ട്.
4: അല്ലദി അല്ലമ ബിൽ ഖലം,
2: പേന കൊണ്ട് പഠിപ്പിച്ചവനാണ്.
5: വചനം അഞ്ച്,
2: അല്ലമൽ ഇൻസാന, മനുഷ്യനു അവൻ പഠിപ്പിച്ചു. മാലം യഅലം, അവൻ അറിയാത്തത്.
4: അല്ലമൽ ഇൻസാന മാലം യഅലം,
2: അതെ, മനുഷ്യനെ അവൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
6: വിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥം ഓതിത്തുടങ്ങുവാനുള്ള കൽപ്പനയാണിത്. ഓത്ത് ആരംഭിക്കുന്നത് അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണമെന്നും കൽപ്പിക്കുന്നു. എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചതിനെക്കുറിച്ച് ആദ്യം പൊതുവിൽ പ്രസ്താവിച്ച ശേഷം മനുഷ്യനെ രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചതിനെ പ്രത്യേകം എടുത്തു പറഞ്ഞ് അവന്റെ ഉത്ഭവത്തെപ്പറ്റി ചിന്തിപ്പിക്കുന്നു. അങ്ങനെ അവനെ സൃഷ്ടിച്ചുണ്ടാക്കിയ അതേ റബ്ബ് തന്നെയാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിക്കുവാൻ പോകുന്നതെന്നും അതിനാൽ അവന്റെ സൃഷ്ടിയും അവന്റെ രക്ഷാകർത്തൃത്വത്തിൽ നിലകൊള്ളുന്നവനുമായ മനുഷ്യൻ അതിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ടെന്നും സൂചിപ്പിക്കുന്നു. അനന്തരം വേദഗ്രന്ഥം പാരായണം ചെയ്യുവാൻ ഒന്നുകൂടി കൽപ്പിച്ചുകൊണ്ട് ആ രക്ഷിതാവ് ഏറ്റവും ഉദാരനായ അതിമാന്യനാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതെ, അവന്റെ ഔദാര്യവും മാന്യതയും നിമിത്തമാണ് ഈ വേദഗ്രന്ഥം നൽകുന്നതും പേന കൊണ്ട് മനുഷ്യർക്ക് പഠിക്കുമാറാക്കിയതും അവർക്കറിഞ്ഞുകൂടാത്ത എത്രയോ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചതും. മനുഷ്യന് അറിവ് സമ്പാദിക്കുവാൻ മാർഗങ്ങൾ പലതും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവയിൽ മുഖ്യമായ ഒന്നത്രേ എഴുത്തും വായനയും ശീലിക്കുവാനുള്ള ഉപകരണമാകുന്ന പേന. വേദഗ്രന്ഥത്തിൽ ഒന്നാമതായി അവതരിച്ച ദിവ്യ സന്ദേശത്തിൽ വേദഗ്രന്ഥം വായിക്കുവാൻ കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ പേനയുടെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നതോർക്കുമ്പോൾ എഴുത്തിനും വായനക്കും സത്യവിശ്വാസികൾ എത്രമാത്രം വില കൽപ്പിക്കേണ്ടതുണ്ടെന്ന് അനുമാനിക്കാമല്ലോ. ഖത്താദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ചെറുവാക്യത്തിൽ പേനയുടെ പ്രാധാന്യം അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: പേന അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. അതില്ലായിരുന്നുവെങ്കിൽ ഒരു മതവും നിലനിൽക്കുകയില്ല, ഒരു ജീവിതവും നന്നായി തീരുകയുമില്ല. മതദൃഷ്ട്യാ നോക്കുമ്പോൾ എഴുത്തും വായനയും അഭ്യസിക്കുന്നതിന് ഇസ്ലാമിനോളം സ്ഥാനം കൽപ്പിക്കുന്ന മറ്റൊരു മതമില്ലെന്ന് തീർച്ചയാണ്. സന്ദർഭവശാൽ ഒരു വസ്തുത ഇവിടെ ഉണർത്തിക്കൊള്ളട്ടെ. എഴുത്തും വായനയും എന്ന് പറയുമ്പോൾ ഇന്ന് മുസ്ലിങ്ങളിൽ തന്നെ മിക്കവരുടെയും ഹൃദയത്തിൽ ഖുർആനെക്കുറിച്ചോ അതിൻ്റെ ഭാഷയായ അറബിയെക്കുറിച്ചോ ഓർമ്മ വരാറില്ല. പ്രാദേശിക ഭാഷകളോ മാതൃഭാഷയോ അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രചാരത്തിലിരിക്കുന്ന ചില ഭാഷകളും കൂടിയോ മാത്രമേ അവരുടെ ആലോചനയ്ക്ക് വിഷയമാകുന്നുള്ളൂ. ഇതേ ഖുർആൻ വാക്യങ്ങളും മറ്റും ഉദ്ധരിച്ചു കൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ അക്ഷരജ്ഞാനത്തെക്കുറിച്ച് പ്രസംഗങ്ങളും മറ്റും നടത്തിയേക്കുകയും ചെയ്യും. വാസ്തവത്തിൽ മാതൃഭാഷയിലും ജീവിതത്തിൽ അതത് കാലത്ത് അത്യാവശ്യമായി തീരുന്ന ഇതര ഭാഷകളിലും അക്ഷരജ്ഞാനം കരസ്ഥമാക്കുന്നതിൻ്റെ ആവശ്യകത വിസ്മരിച്ചുകൂടാ. അതേസമയത്ത് മുസ്ലിങ്ങളെന്ന നിലക്ക് മുസ്ലിങ്ങൾ അതിനേക്കാളേറെ പരിഗണന നൽകേണ്ടത് ഖുർആനിനും അതിൻ്റെ ഭാഷയ്ക്കുമാണ്. ഖുർആന്റെ അക്ഷരങ്ങൾ നോക്കി വായിക്കുവാൻ മാത്രം പഠിച്ച് തൃപ്തിയടയുകയും അതിൻ്റെ അർത്ഥത്തെയും ഭാഷയെയും സംബന്ധിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഇന്ന് ഭൂരിഭാഗം മുസ്ലിങ്ങളുമെന്നത് വളരെ ഖേദകരമത്രേ. അറബി ഭാഷയുടെ പ്രചാരകന്മാരായി ഇക്കാലത്ത് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളവരിൽ പോലും അതൊരു ലോകഭാഷയെന്നോ സാഹിത്യ ഭാഷയെന്നോ ഉള്ള നിലക്കല്ലാതെ ഖുർആന്റെയും ഇസ്ലാമിൻ്റെയും ഭാഷയെന്ന നിലക്ക് അതർഹിക്കുന്ന സ്ഥാനം നൽകാത്തവരുണ്ടെന്നുള്ളതും ഇക്കാലത്ത് ദുഃഖകരമായ ഒരു പരമാർത്ഥമാകുന്നു.
5: വചനം ആറ്,
2: കല്ല, വേണ്ട. ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ. ലയതഗോ, അതിരുവിടുക തന്നെ ചെയ്യുന്നു, ധിക്കരിക്കുക തന്നെ ചെയ്യുന്നു.
4: കല്ല ഇന്നൽ ഇൻസാന ലയതഗോ,
2: വേണ്ട, നിശ്ചയമായും മനുഷ്യൻ അതിരുവിട്ടുകളയുന്നു.
5: വചനം 7.
2: അർആഹു, അവൻ തന്നെ കണ്ടതിനാൽ. ഇസ്തഗ്ന, താൻ ധന്യനായി എന്ന്. ഐശ്വര്യപ്പെട്ടു, അനാശ്രയിയായി എന്ന്. അവൻ അവനെ സ്വയം ധന്യനായിരിക്കുന്നുവെന്നു കണ്ടതിനാൽ.
5: വചനം 8.
2: ഇന്ന ഇലാ റബ്ബിക, നിശ്ചയമായും നിന്റെ റബ്ബിങ്കലേക്കാണ്. അർജ, മടക്കം.
4: ഇന്ന ഇലാ റബ്ബിക അർജ,
2: മനുഷ്യ, നിശ്ചയമായും നിന്റെ റബ്ബിങ്കലേക്ക് എത്രേ മടക്കം.
6: പ്രഥമ ദൃഷ്ടിയിൽ മനുഷ്യൻ ഈ ലോകത്ത് സ്വതന്ത്രനായി വിടപ്പെട്ടിരിക്കുകയായതുകൊണ്ട് തന്റെ കാര്യത്തിന് താൻ തന്നെ മതി. മറ്റൊരാളുടെയും ആശ്രയം തനിക്ക് വേണ്ടതില്ല. ആരോടും തനിക്ക് ഉത്തരവാദിത്വവുമില്ല എന്നിങ്ങനെയുള്ള നാട്യത്തിലാണ് അവൻ. ഈ തെറ്റായ ധാരണ നിമിത്തം അവൻ നേരും നിറയും തെറ്റി. സ്രഷ്ടാവിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ബോധമില്ലാതെ ധിക്കാരം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്യവും ധാരണയും അവൻ വിട്ടേക്കട്ടെ. അവന്റെ രക്ഷിതാവായ അള്ളാഹുവിങ്കലേക്ക് എല്ലാവരും മടങ്ങി വരാതിരിക്കയില്ല. അവന്റെ മുമ്പിൽ അവൻ കൈകെട്ടി ഉത്തരം പറയേണ്ടതായും വരും. ആകയാൽ ഓരോരുത്തരും അതിരു കവിയാതെ താൻ എങ്ങനെ ചരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് മുറപ്രകാരം നടന്നുകൊള്ളട്ടെ എന്ന് സാരം. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് ഒരു സംഭവം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി മുതലായവർ ഇപ്രകാരം ഉദ്ധരിക്കുന്നു. അബൂജഹൽ ചോദിച്ചു, നിങ്ങളുടെ ഇടയിൽ വെച്ച് മുഹമ്മദ് അവന്റെ മുഖം മണ്ണിൽ വെക്കാറുണ്ടോ? ഉണ്ട് എന്ന് പറയപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, ലാത്തയും ഉസ്സയും തന്നെയാണ് സത്യം. അവനത് ചെയ്യുന്നത് ഞാൻ കണ്ടാൽ നിശ്ചയമായും അവന്റെ പിരടിക്ക് ഞാൻ ചവിട്ടും, അവന്റെ മുഖം ഞാൻ മണ്ണിൽ പുരളിക്കുകയും ചെയ്യും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അവൻ പിരടിക്ക് ചവിട്ടുവാനായി ചെന്നു. അപ്പോഴേക്കും അവൻ അതേ ചെന്ന കാലിൽ തന്നെ പെട്ടെന്ന് മടങ്ങുകയും കൈകൊണ്ട് തടുക്കുകയും ചെയ്തു. തനിക്കെന്തു പറ്റിയെന്ന് ചോദിക്കപ്പെട്ടു. അവൻ പറഞ്ഞു, എനിക്കും അവനുമിടയിൽ ഒരു അഗ്നിയുടെ കിടങ്ങും കുറേ ഭയാനക വസ്തുക്കളും ചിറകുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൻ എന്നോട് അടുത്തു വന്നിരുന്നെങ്കിൽ മലക്കുകൾ അവനെ ഓരോരോ അവയവമായി റാഞ്ചിയെടുക്കുമായിരുന്നു. ഇതുപോലെ വേറെയും നിവേദനങ്ങൾ ഈ വിഷയത്തിൽ കാണാം. ഈ അടിസ്ഥാനത്തിൽ അടുത്ത വചനങ്ങളിൽ സൂചിപ്പിക്കുന്നത് അബൂജഹലിനെയും പ്രസ്തുത സംഭവത്തെയുമാണെന്ന് പല മുഫസ്സിറുകളും പറയുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്ത് അലഖ് 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്.
7: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 29 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസാർ 29-ന്റെ പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും. പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
2: Peace Radio. Tune to reality.

0: Tune to reality.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്ക്. വിശുദ്ധ ഖുർആനിലെ 488-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 488-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000-ത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അള്ളാഹുവിൻ്റെ അനുഗ്രഹീത ഭവനങ്ങളിൽ നിന്ന് മുഴങ്ങുന്ന ദിവ്യവചനങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാം. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
3: الله اكبر
4: الله اكبر

0: അല്ലാഹു അക്ബർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

Menino. وعباد الرحمن الذين يمشون على الأرض هونا وإذا

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫുർഖാനിലെ 43 മുതൽ 77 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: أَلَمْ تَرَ أَنَّ اللَّهَ سَخَّرَ لَكُم مَّا فِي الْأَرْضِ وَالْفُلْكَ تَجْرِي فِي الْبَحْرِ بِأَمْرِهِ

Masha Allah, Barakallahu Fikum, Jazakallahu Khairan Kathira. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഹജ്ജിലെ 65 മുതൽ 69 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരം ലഭിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തു ത്വഹ 7 മുതൽ 17 വരെ വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് ഖാരി തൗഫീഖ് അസ്സയ്യർ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് സൂറത്തു നിസായിലെ 77 മുതൽ 82 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ ഹദദ്.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10ഉം 13ഉം 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദൂഫിഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാറൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹൃദയ വസന്തം. സൂറ സ്വാദ് 81-85 കൂടിയ വചനങ്ങൾ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم قال فبعزتك لأغوينهم أجمعين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സൂറത്ത് സ്വാദിലെ 72 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. 72-ാമത്തെ വചനം കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഓതിയതാണ്, അർത്ഥം പറഞ്ഞതാണ്. ഖാല, അവൻ പറഞ്ഞു, ഫബി ഇസ്സതിക, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ലഉഗ്വിയന്നഹും, നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും, അജ്മഈൻ, എല്ലാവരെയും. ഇബിലീസ് അള്ളാഹുവിനോട് പറഞ്ഞ കാര്യമാണ്, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ഞാൻ അവരെ അഥവാ മനുഷ്യരെ മുഴുവനും നിശ്ചയമായും വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. ആ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, മനുഷ്യരെ മുഴുവനായും വഴിപഴപ്പിക്കാൻ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായി നടക്കുന്നവനാണ് പിശാജ് എന്നർത്ഥം. അള്ളാഹു ഈ കാര്യം നമ്മളെ അറിയിക്കാനുള്ള കാരണം, പിശാജിൻ്റെ ദുർബോധനത്തെക്കുറിച്ച്, ദുർമാർഗത്തെക്കുറിച്ച് നാം ഏവരും ബോധവാന്മാരായിരിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വിശ്വാസരംഗത്തും ആചാരരംഗത്തും അനുഷ്ഠാന രംഗത്തും അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്തും കുടുംബജീവിതത്തിലും സാമൂഹിക രംഗത്തും എല്ലാ രംഗത്തും പൈശാചികമായ ദുഷ്പ്രേരണകൾക്ക് വശംവദരായിക്കൊണ്ട് ഇസ്ലാമികമായ അധ്യാപനങ്ങളെ അവഗണിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഏതെങ്കിലും അന്യ ആളുകളല്ല, വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. പിശാചിൻ്റെ ദുർബോധനങ്ങൾക്ക് ഏതെങ്കിലും രംഗത്ത് ഞാൻ വശംവദനായിട്ടുണ്ടോ? ധാർമ്മിക രംഗത്തോ, സദാചാര രംഗത്തോ, ലൈംഗിക രംഗത്തോ, സാമ്പത്തിക രംഗത്തോ പൈശാചികമായ ദുർബോധനങ്ങളിൽ ഞാൻ വശംവദനായിട്ടുണ്ടോ എന്ന് ഓരോ സത്യവിശ്വാസിയും എപ്പോഴും തന്നെക്കുറിച്ച് ചിന്തിക്കണമെന്നർത്ഥം. അതാണ് ആ വചനം നമുക്ക് നൽകുന്നൊരു വലിയ സന്ദേശം. തുടർന്ന് 83-ാമത്തെ വചനം,
4: ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ.
3: ഇല്ല ഇബാദക, നിന്റെ അടിയാന്മാരെ ഒഴികെ,
4: മിൻഹും അവരിൽ നിന്ന്, അൽ മുഖ്ലസീൻ, കളങ്കരഹിതരാക്കപ്പെട്ട, ശുദ്ധരാക്കപ്പെട്ട,
3: അഥവാ അവരിൽ നിന്നും അഥവാ നിന്റെ ദാസന്മാരിൽ നിന്നും കളങ്കരഹിതരാക്കപ്പെട്ട നിന്റെ അടിയാന്മാരെ ഒഴികെ. ഈ വചനം വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതും അതോടൊപ്പം തന്നെ അങ്ങേയറ്റം ജാഗ്രത പാലിക്കേണ്ടതുമായ ഒരു കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും പിശാചിൻ്റെ പ്രേരണയ്ക്ക് വശം വദരാവാറുള്ളത്, പൈശാചികമായ മാർഗം അവലംബിക്കുന്നത് ഇഖ്ലാസില്ലാത്ത ഏതെങ്കിലും ആളുകളിൽ നിന്നാണെന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നാം അള്ളാഹുവിന് ഇബാദത്ത് എടുത്തെടുക്കുന്ന കാര്യത്തിലും ഇസ്ലാമികമായ ജീവിതം നയിക്കുന്ന കാര്യത്തിലൊക്കെ ഇഖ്ലാസോടുകൂടിയാണ് നിർവഹിക്കുന്നതെങ്കിൽ തീർച്ചയായും പിശാചിന് നമ്മെ തെറ്റിക്കാൻ, നമ്മെ വഴിപഴപ്പിക്കാൻ കഴിയുകയില്ല എന്നതാണ് ഇവിടെ പിശാച് തന്നെ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്, ഏത് രംഗത്തും മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടാൻ, ഇഖ്ലാസോടുകൂടി തന്നെ ജീവിക്കാൻ നാം കഠിനമായി പരിശ്രമിക്കുക. ചില ദുആകളിൽ കാണാൻ സാധിക്കും, അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി, അല്ലാഹുവേ കാപട്യത്തിൽ നിന്ന് നീ എൻ്റെ മനസ്സിനെ ശുദ്ധിയാക്കേണമേ, അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഅമലി മിന റിയാഇ, എൻ്റെ കർമ്മങ്ങളെ പ്രകടനപരതയിൽ നിന്നും നീ ശുദ്ധിയാക്കണമേ. വഅമലി മിന റിയാഇ വലിസാനി മിനൽ കദിബി, കളവിൽ നിന്ന് എൻ്റെ നാവിനെ നീ ശുദ്ധിയാക്കണമേ. വഅയ്നി മിനൽ ഖിയാന, വഞ്ചനാപരമായ നോട്ടങ്ങളിൽ നിന്ന് എൻ്റെ കണ്ണിനെ നീ ശുദ്ധിയാക്കണമേ. അപ്പം ഏത് സമയത്തും സത്യവിശ്വാസി തൻ്റെ കർമ്മങ്ങൾ ഇഖ്ലാസില്ലാതാകുന്നുണ്ടോ എന്നത് എപ്പോഴും പുനഃപരിശോധന നടത്തേണ്ട കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഇഖ്ലാസില്ലാത്ത കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമേ അല്ല, എത്ര വലിയ പാണ്ഡിത്യമുള്ള ആളായിരുന്നാലും. അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ ആ ഇൽമ് ആ അറിവ് അയാൾ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ, ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടാൻ വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതിക താൽപ്പര്യത്തിന് വേണ്ടിയോ തൻ്റെ അറിവ് വിനിയോഗിച്ചാൽ ഒരു വിലയും അള്ളാഹു അതിന് കൽപ്പിക്കുകയില്ല എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്, ഇഖ്ലാസോടുകൂടി തന്നെയാകണം നമ്മളുടെ കർമ്മങ്ങൾ നാം അനുഷ്ഠിക്കുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങൾ നാം പ്രവർത്തിക്കുന്നത്. നമുക്കറിയാമല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കാര്യം, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായും കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക നിയ്യത്തനുസരിച്ചാകുന്നു. ഹദീസ് കാണാൻ സാധിക്കും, ഇന്നമാലി കുല്ലി ഇമ്രിഇൻ മാ നവ, ഓരോ മനുഷ്യനും അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതുണ്ടായിരിക്കുമെന്നാണ്. അപ്പം നമ്മുടെ കർമ്മത്തിൻ്റെ വണ്ണമോ വലിപ്പമോ ത്യാഗമോ അതൊന്നുമല്ല ആ കർമ്മം അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമാകാനുള്ള മാനദണ്ഡം, മറിച്ച് മനസ്സിൻ്റെ വിശുദ്ധിയാണ്. ഇന്നല്ലാഹാല യന്ദുറു ഇലാ അജസാമിക്കും വല ഇലാ സുവരിക്കും, അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ തടികളിലേക്കോ അല്ല നോക്കുക. വലാക്കി യന്ദുറു ഇലാ ഖുലൂബിക്കും, മറ്റൊരു റിപ്പോർട്ടിൽ ഇലാ അഅമാലിക്കും എന്നും കാണാൻ സാധിക്കും. അള്ളാഹു നോക്കുക നിങ്ങളുടെ ഹൃദയത്തിലേക്കാകുന്നു, നിങ്ങൾ അനുഷ്ഠിക്കുന്ന കർമ്മത്തിൻ്റെ അതിൻ്റെ വിശുദ്ധിയിലേക്കാകുന്നു. അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം പൈശാചികമായ ദുർബോധനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ. പിശാചിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അവൻ്റെ ദുർബോധനങ്ങളിൽ ദുഷ്പ്രേരണകളിൽ അകപ്പെടാതിരിക്കാൻ ഇഖ്ലാസോടുകൂടി ജീവിക്കുക എന്നതാണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗം. അതാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കമായിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. നിസ്കാരമായിരുന്നാലും ഏത് ആരാധനാ കർമ്മമായിരുന്നാലും അതിൽ ഇഖ്ലാസ് ഏറെ പ്രധാനമാകുന്നു. അള്ളാഹു മുഖ്ലിസീങ്ങളായി അള്ളാഹുവിൻ്റെ പൊരുത്തവും പ്രീതിയും അവൻ്റെ പ്രതിഫലവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരായി ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതാണ് ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, അവരിൽ നിന്നും കളങ്കരഹിതരാക്കപ്പെട്ട അഥവാ ശുദ്ധന്മാരായ നിന്റെ അടിയാന്മാരെ ഒഴികെ എന്ന് പറഞ്ഞാൽ, ഇഖ്ലാസോടുകൂടി ജീവിക്കുന്നവരെ പിശാചിന് പിഴപ്പിക്കാൻ കഴിയില്ല എന്നർത്ഥം. ഖാല ഫൽ ഹഖു വൽ ഹഖ അഖൂൽ, അവിടെ ഒന്നാമത്തത് ഹക്കു എന്നതും രണ്ടാമത്തത് ഹക്ക എന്നതുമാകുന്നു. അറബി ഭാഷയിൽ ഫത്ഹും ലൊമ്മും കെസ്റുമൊക്കെ തന്നെ അത് ശ്രദ്ധിച്ചു വേണം ഉച്ചരിക്കാൻ, അല്ലെങ്കിൽ അർത്ഥത്തിൽ വ്യത്യാസം വരുമെന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖാല ഫൽ ഹക്കു വൽ ഹക്ക അഖൂൽ, ഖാല അവൻ പറഞ്ഞു, ഫൽ ഹക്കു എന്നാൽ അല്ലെങ്കിൽ അപ്പോൾ പരമാർത്ഥം യഥാർത്ഥം, വൽ ഹഖ പരമാർത്ഥം തന്നെ സത്യം തന്നെ, അഖൂൽ ഞാൻ പറയുന്നു, അതായത് അവൻ റബ്ബ് പറഞ്ഞു അപ്പോൾ പരമാർത്ഥം ഇതത്രേ, പരമാർത്ഥം തന്നെയാണ് ഞാൻ പറയുന്നത്. ആദ്യത്തേത് അതൊരു വചനം ഒരു വചനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വാചകമായിട്ടാണ് പറയുന്നത്. ഖാല ഫൽ ഹഖു, അവൻ പറഞ്ഞു അപ്പോൾ പരമാർത്ഥം ഇതുതന്നെ. പിന്നെ അടുത്തത് വൽ ഹഖ അഖൂലു, പരമാർത്ഥം തന്നെയാണ് ഞാൻ പറയുന്നത് എന്നർത്ഥം. വളരെ ശ്രദ്ധേയമാണ് ആ പറഞ്ഞ കാര്യം. ഈ പറഞ്ഞതാകുന്നു പരമാർത്ഥം, ഇതാകുന്നു യാഥാർത്ഥ്യം, മറ്റൊന്ന് അള്ളാഹു പറയുന്നതെല്ലാം സത്യം മാത്രമാണ്. വിശുദ്ധ ഖുർആൻ പല ഭാഗത്തും ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. എന്തൊരു കാര്യമാണോ പിശാചനെക്കുറിച്ചായിരുന്നാലും മറ്റു കാര്യങ്ങളെക്കുറിച്ചായിരുന്നാലും അള്ളാഹു പറയുന്നത് അതുതന്നെയാണ് സത്യം, അതുതന്നെയാണ് പരമമായ സത്യം. മറ്റൊരു കാര്യം, അള്ളാഹു ഏതൊരു കാര്യം പറയുന്നുവോ ആ പറയുന്ന കാര്യം സത്യസന്ധം മാത്രമായിരിക്കും. അസത്യമായത് അള്ളാഹുവിൻ്റെ വചനത്തിൽ ഒരിക്കലും തന്നെ ഉണ്ടാവുകയില്ല എന്നർത്ഥം. അതാണ് രണ്ടാമത് പറഞ്ഞ വൽ ഹഖ് അഖൂലു, ഹഖായത് മാത്രമാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. അവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നിടത്ത് വഹാദിഹിൽ ആയത്തുൽ കരീമ കൗലിഹി തആല വലാകിന്ന ഹഖൽ ഖൗലു മിന്നി, ഇത് അള്ളാഹുവിൻ്റെ മറ്റൊരു വചനം പോലെയുള്ള ഒരു വചനമാകുന്നു. വലാകിൻ ഹഖൽ ഖൗലു മിന്നി, എന്നാൽ പക്ഷേ സത്യം അത് എന്നിൽ നിന്നുള്ളാകുന്നു, അല്ലെങ്കിൽ എൻ്റെ ആ വാക്ക് അത് സത്യം തന്നെയാകുന്നു. ഏതാണത്? ലഅംലഅന്ന ജഹന്നമ, തീർച്ചയായും ഞാൻ നരകത്തെ നിറക്കുക തന്നെ ചെയ്യും. മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ, മനുഷ്യരിൽ നിന്നും ജിന്നിൽ നിന്നുമുള്ള എല്ലാവരെ കൊണ്ടും, അഥവാ ബഹുഭൂരിഭാഗത്തെക്കൊണ്ടും. അതാണ് അതിന് കൊടുത്ത ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, ഇമാം മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, ബി അന്ന മഅനാഹു അനൽ ഹഖു, ഞാനാകുന്നു സത്യം. വൽ ഹഖു അഖൂലു, ഞാൻ പറയുന്നതും സത്യമാകുന്നു. അതാണ് ആ രണ്ട് വാക്കിനെയും വിശദീകരിച്ചുകൊണ്ട് മുജാഹിദ് റഹ്മഹുള്ള വ്യാഖ്യാനം കൊടുക്കുന്നു. ഖാല ഫൽ ഹഖു എന്ന് പറഞ്ഞാൽ അനൽ ഹഖു എന്നാണ്, അതായത് ഞാനാകുന്നു സത്യം. രണ്ടാമത്തേത് വൽ ഹഖ അഖൂൽ, അതായത് വൽ ഹഖ അഖൂലു, അൽ ഹഖു മിന്നി വ അഖൂലുൽ ഹഖ, സത്യം എന്നിൽ നിന്നുള്ളാകുന്നു, ഞാൻ പറയുന്നത് സത്യമാകുന്നു. അതേപോലെ തന്നെ ഇമാം സുദ്ദി റഹ്മഹുള്ള പറയുന്നത്, വഖാല സുദ്ദി വഹുവ ഖസമുൻ അഖസമല്ലാഹു ബിഹി, അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വാചകമാകുന്നു അത് എന്നതാകുന്നു. ഏതായിരുന്നാലും 84-ാമത്തെ വചനം, ഖാല ഫൽ ഹഖു വൽ ഹഖ അഖൂൽ, അവൻ പറഞ്ഞു അപ്പോൾ പരമാർത്ഥം ഇതത്രേ. പിന്നെ വൽ ഹഖ അഖൂൽ, പരമാർത്ഥം തന്നെയാണ് ഞാൻ പറയുന്നത് എന്നർത്ഥം. ഇനി 85-ാമത്തെ വചനം, ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മാ തബിഅക മിൻഹും അജ്മഈൻ, ലഅംലഅന്ന, തീർച്ചയായും ഞാൻ നിറക്കും. ലഅംലഅന്ന, തീർച്ചയായും ഞാൻ നിറക്കും എന്ന് മാത്രമല്ല നിറക്കുക തന്നെ ചെയ്യും. ലഅംലഅന്ന ജഹന്നമ, ജഹന്നം അഥവാ നരകം, മിങ്ക നിന്നെ കൊണ്ട് അല്ലെങ്കിൽ നിന്നാലും, വമിമ്മാ തബിഅക നിന്നെ പിൻപറ്റിയവരെ കൊണ്ടും അല്ലെങ്കിൽ നിന്നെ പിൻപറ്റിയവരാലും, മിൻഹും അവരിൽ നിന്ന്, അജ്മഈൻ എല്ലാം അല്ലെങ്കിൽ മുഴുക്കെ, അതായത് നിശ്ചയമായും നിന്നെ കൊണ്ടും അവരിൽ നിന്ന് നിന്നെ പിൻപറ്റിയ എല്ലാവരെ കൊണ്ടുമായി ഞാൻ നരകം നിറക്കുന്നതാണ്. അതാണ് 85-ാമത്തെ വചനം. ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മാ തബിഅക മിൻഹും അജ്മഈൻ, ലഅംലഅന്ന, നിശ്ചയമായും ഞാൻ നിറക്കും ജഹന്നമ, നരകം, മിൻക, നിന്നാലും അല്ലെങ്കിൽ നിന്നെ കൊണ്ടും, വമിമ്മാ തബിഅക നിന്നെ പിൻപറ്റിയവരെ കൊണ്ടും, മിൻഹും അവരിൽ നിന്ന്, അജ്മഈൻ എല്ലാവരെ കൊണ്ടും. ഇതും ഒരു വലിയ താക്കീദാകുന്നു അള്ളാഹു നൽകുന്നത്. നരകത്തെ നിറക്കുമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം പിശാചിനെയും അവനെ പിൻപറ്റിയവരെയും കൊണ്ട് അള്ളാഹു നരകത്തെ നിറക്കുമെന്നാണ്. അതുകൊണ്ട് നാം കരുതിയിരിക്കണം, ഏത് രംഗത്തും പൈശാചികമായ ദുർബോധനങ്ങൾ നമ്മെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കൂ. ഏത് വാക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നാലും, പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നാലും, പൈശാചികമായ ദുർബോധനത്തിന് വശംവദരായിക്കൊണ്ട് നമ്മളുടെ വാക്കായിരുന്നാലും പ്രവർത്തനമായിരുന്നാലും നിലപാടുകളായിരുന്നാലും അത് നമ്മെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പിശാചിനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. കാരണം നിങ്ങളെ നരകത്തിലേക്കാണ് അവൻ നയിക്കുക എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ആവർത്തിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയിൽ കാണാം, യാ യുഹന്നാസ്, ഹേ മനുഷ്യരെ, കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് അനുവദനീയമായതും വിശിഷ്ടമായതും ഭക്ഷിക്കുക. കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബ വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ, നിങ്ങൾ പിശാചിന്റെ കാൽപാദങ്ങളെ പിൻപറ്റുകയും അരുത്. വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ, ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ഷാ, തീർച്ചയായും അവൻ നിങ്ങളോട് കൽപ്പിക്കും ബിസ്സൂഇ, തിന്മ കൊണ്ട്, വൽ ഫഹ്ഷാ, മ്ലേച്ച പ്രവർത്തനങ്ങളെ കൊണ്ട്. അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്, അള്ളാഹു നമ്മളെ ബോധവൽക്കരിക്കുകയാണ്. പിശാജ് നിങ്ങളോട് കൽപ്പിക്കുന്നത് ബിസ്സൂഇ, തിന്മ കൊണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും തന്നെ മറ്റു മനുഷ്യരോട് മനസ്സിൽ വിദ്വേഷമോ പകയോ വെറുപ്പോ നാം കൊണ്ടു നടക്കുമ്പോൾ അത് നമുക്ക് നന്മയാണെന്ന് വിചാരിക്കരുത്. പൈശാചികമാണത്, പിശാചിന്റെ പ്രേരണയാണത്. അതേപോലെ തന്നെ മറ്റുള്ളവരെക്കാൾ ഞാൻ കേമനാണെന്ന തോന്നൽ അത് പിശാചാണ് നമ്മോട് തോന്നിപ്പിക്കുന്നത്. അതാണ് ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ, സൂഇ, തീർച്ചയായും അവൻ നിങ്ങളോട് കൽപ്പിക്കുക തിന്മ കൊണ്ട് മാത്രമാകുന്നു. കണ്ടോ, ആ ഇന്നമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്, ഹസ്ര ചെയ്യലാണ്. പിശാജ് കൽപ്പിക്കുന്നത് പ്രേരിപ്പിക്കുന്നത് നന്മയല്ല, തിന്മ മാത്രമാണ്. പക്ഷേ നമ്മളത് തിരിച്ചറിയാതെ പോകും. ഖുർആനത് പറയുന്നുണ്ട്, പിശാജിനെ ചങ്ങാതിയായി കാണുന്നവർക്ക്, പിശാജിനെ കൂട്ടാളിയായി കാണുന്നവർക്ക്, ഈ പിശാജ് എന്നെ കൊണ്ടുപോകുന്നത്, എന്നെ പ്രേരിപ്പിക്കുന്നത് നന്മയിലേക്കാണെന്നേ അവർ മനസ്സിലാക്കൂ. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് ഇന്നമായ ഉമറുക്കും ബിസ്സൂഇ, തീർച്ചയായും അവൻ നിങ്ങളെ നിങ്ങളോട് കൽപ്പിക്കുന്നത് തിന്മ കൊണ്ട് മാത്രമാകും, തിന്മ മാത്രമാകുന്നു. പിന്നെ പറയുന്നു വൽ ഫഹ്ഷാ, അതേപോലെ തന്നെ മ്ലേച്ഛ പ്രവർത്തനങ്ങൾ കൊണ്ടാകുന്നു പിശാജ് നിങ്ങളോട് കൽപ്പിക്കുക. വ്യഭിചാരമടക്കമുള്ള, കൊലപാതകമടക്കമുള്ള എല്ലാ ദുർവൃത്തികളും മനുഷ്യനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ അവനെ അത് ഭംഗിയായി തോന്നിപ്പിച്ചുകൊണ്ട് ആ വഴിയിലേക്ക് അവനെ നയിക്കാൻ, അങ്ങനെ നരകത്തിൻ്റെ വിറകാക്കി മാറ്റാൻ പിശാജ് പരിശ്രമിക്കുമെന്നാണ് അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് പറയുന്നു, ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ഷാഇ വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിനെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തത് പറയാനും പിശാജ് കൽപ്പിക്കും. എത്ര കൃത്യമാണ്, അല്ലാഹുവിനെക്കുറിച്ച് അല്ലാഹു പറയാത്തത്, അല്ലാഹുവിൻ്റെ തിരുദൂതർ പഠിപ്പിക്കാത്തത്, അല്ലാഹുവിൻ്റെ പേരിൽ പറയാൻ ഒരാൾക്കും അവകാശമില്ല, അത് ഹറാമാണ്. പക്ഷേ പലപ്പോഴും അല്ലാഹുവിനുടെ വിശ്വാസത്തെക്കുറിച്ച് പോലും പ്രമാണത്തിൻ്റെ പിൻബലമില്ലാത്ത പലതും സമൂഹത്തെ പഠിപ്പിക്കുന്ന പുരോഹിതന്മാരെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. നാം അത് കൃത്യമായി തിരിച്ചറിയണം. അല്ലാഹു ഖുർആനിൽ തന്നെ പിശാജിൻ്റെ ദുർബോധനങ്ങളെക്കുറിച്ചും അവൻ്റെ വഴി തെറ്റിക്കലിനെക്കുറിച്ചും പറയുന്ന ധാരാളം വചനങ്ങൾ കാണാൻ സാധിക്കും. സൂറത്ത് സുഖ്റുഫിൽ കാണാം, വമൻ യഅശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനാ ഫഹുവ ലഹു ഖരീൻ, പരമകാരുണ്യകന്റെ ഉത്ബോധനത്തിൻ്റെ നേർക്ക് വല്ലവനും അന്ധത നടിക്കുന്ന പക്ഷം, അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തിന് നേർക്ക് വല്ലവനും അന്ധത നടിക്കുന്ന പക്ഷം അവന് നാം ഒരു പിശാജിനെ ഏർപ്പെടുത്തി കൊടുക്കും. മാത്രമല്ല, ഫഹുവ ലഹു ഖരീൻ, എന്നിട്ട് അവൻ അഥവാ പിശാജ് അവന് കൂട്ടാളിയായിരിക്കും. അപ്പം അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കേണ്ടതുപോലെ പഠിക്കാതിരുന്നാൽ, ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാതിരുന്നാൽ, പിന്നെ ആ മനുഷ്യനെ നയിക്കുന്നവൻ പിശാജായിരിക്കും. وَإِنَّهُمْ لَيَصُدُّونَهُمْ عَنِ السَّبِيلِ وَيَحْسَبُونَ أَنَّهُمْ مُهْتَدُونَ, തീർച്ചയായും അവൻ അവർ അതായത് പിശാചുക്കൾ അവരെ നേർമാർഗത്തിൽ നിന്ന് തടയും, നേർമാർഗത്തിൽ നിന്ന് തടയും. മാത്രമല്ല, وَيَحْسَبُونَ أَنَّهُمْ مُهْتَدُونَ, അവർ വിചാരിക്കും, وَيَحْسَبُونَ അവർ വിചാരിക്കും, അന്നഹും മുഹ്തദൂൻ, തങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാണെന്ന്. അപ്പം പിശാജിൻ്റെ മാർഗത്തിലാണ് ഞാൻ ഉള്ളത് എന്ന് തിരിച്ചറിയാൻ അവന് കഴിയാതെ വരും എന്നാണ് സൂറത്ത് സുഖ്റുഫിലെ 36 37 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം കൃത്യമായി തിരിച്ചറിയുക, പിശാചിനെ പിൻപറ്റിയവർക്കുള്ള മടക്ക സ്ഥലം അള്ളാഹു പറയുന്നു, ലഅം ലഅന്ന ജഹന്നം, തീർച്ചയായും നാം നരകത്തെ നിറക്കുക തന്നെ ചെയ്യും. മിൻക, നിന്നെ കൊണ്ടും, വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ, അവരിൽ നിന്ന് നിന്നെ പിൻപറ്റിയ എല്ലാവരെ കൊണ്ടും നരകത്തെ ഞാൻ നിറക്കുക തന്നെ ചെയ്യും. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള ഈ വചനത്തെ വ്യാഖ്യാനിച്ചിടത്ത് ദീർഘമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹു ഈ കാര്യം, ഈ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ച കാര്യവും, അതേപോലെ തന്നെ പിശാജ് ആദമിന് സാഷ്ടാംഗം നമിക്കാൻ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച കാര്യവും, ഇബ്ലീസ് വിസമ്മതിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് സൂറത്തുൽ ബഖറയിലുണ്ട്, സൂറത്തുൽ ആറാഫിലുണ്ട്, സൂറത്തുൽ ഹിജ്റിലുണ്ട്, അതുപോലെ സൂറത്തുൽ ഇസ്റാ, സൂറത്തുൽ കഹ്ഫ് തുടങ്ങിയ സൂറത്തുകളിലൊക്കെ അത് പറയുന്നുണ്ട്. ഇതേ കാര്യം അവിടെയൊക്കെ അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. പിശാജ് അതിന് കാരണമായി പറഞ്ഞത്, ഞാൻ അതിന് ഒരുക്കമല്ല എന്ന് പറയാനുള്ള കാരണമെന്തായിരുന്നു? ഞാൻ അവനേക്കാൾ കേമനാകുന്നു, ഞാൻ അതിനുമാത്രം താഴ്ന്നവനല്ല എന്നൊക്കെയാണ് അവൻ അതിന് കാരണം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ അവൻ്റെ അഹങ്കാര നിമിത്തം അള്ളാഹുവിൻ്റെ ശാപകോപത്തിന് അവൻ അർഹനായി. സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു, ല ഉഗവിയന്നഹും അജ്മഈൻ, ഞാൻ അവരെ എല്ലാവരെയും വഴിപഴപ്പിക്കും, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, അവരിൽ നിഷ്കളങ്കരായ ആളുകളെ ഒഴികെ. സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞ കാര്യം 62-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, അറഅയ്ത അറഅയ്തക ഹാദല്ലദി കറംത അലയ്യ ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ ലഅഹ്തനികന്ന ദുരിയതഹു ഇല്ലാ ഖലീല. നീ ഒന്ന് എനിക്ക് കാണിച്ചുതാ, എന്നേക്കാൾ ശ്രേഷ്ഠനാക്കിയവനെ, ആദരിച്ചവനെ, ഞാൻ അവനെയും അവൻ്റെ സന്തതികളെയും എല്ലാവരെയും വഴിപഴപ്പിക്കും, കുറച്ച് പേരെ ഒഴികെ എന്നാണ് സൂറത്തുൽ ഇസ്രായിൽ അവൻ അള്ളാഹുവിനോട് പറഞ്ഞത്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, നമ്മെ ദുർമാർഗത്തിലേക്ക് നയിക്കാൻ തക്കം പാർത്തിരിക്കുന്നവനാകുന്നു പിശാജ്. ഏത് രംഗത്തായിരുന്നാലും, സ്വഭാവ രംഗത്തായിരിക്കാം, വിശ്വാസ രംഗത്തായിരിക്കാം, അനുഷ്ഠാന രംഗത്തായിരിക്കാം, ഏത് രംഗത്തായിരുന്നാലും അത് നാം തിരിച്ചറിയുക. അങ്ങനെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട്, വിനയാന്വിതരായിക്കൊണ്ട് നാം ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ. ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 81 മുതൽ 85 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ നാം ഹൃദ്യസ്ഥമാക്കിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
0: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും, എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ദുഹ 6 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
6: വചനം 6.
7: അലം യജിദുക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ, കണ്ടുമുട്ടിയില്ലേ, കണ്ടില്ലേ. യതീമൻ, അനാഥനായിട്ട്. ഫആവ, എന്നിട്ടു അവൻ അഭയം നൽകി, ചേർത്തു തന്നു, ആശ്രയം നൽകി, രക്ഷ നൽകി.
8: അലം യജിദുക യതീമൻ ഫആവ,
7: നിന്നെ അവൻ അനാഥയായി കാണുകയും എന്നിട്ടു നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ.
6: വചനം 7.
7: വവജദക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു. ദാല്ലൻ, വഴി അറിയാത്തവനായിട്ട്, തെറ്റിയവനായിട്ട്, പരിഭ്രമിച്ചവനായിട്ട്. ഫഹദ, എന്നിട്ടവൻ വഴികാട്ടിത്തന്നു, മാർഗദർശനം നൽകി.
8: വവജദക ദാല്ലൻ ഫഹദ,
7: നിന്നെ അവൻ വഴി അറിയാത്തവനായി കാണുകയും എന്നിട്ടു നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു.
6: വചനം 8.
7: വവജദക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ഇലൻ, ദരിദ്രനായി, പ്രാരാബ്ധക്കാരനായി. ഫഅഗ്ന, എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പര്യാപ്തമാക്കി.
8: വവജദക ഇലൻ ഫഅഗ്ന,
7: നിന്നെ അവൻ ദരിദ്രനായി കാണുകയും എന്നിട്ടു നിനക്കു ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു.
9: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിദ്ധിച്ച 3 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നത്. 1. അവിടുന്ന് ഒരു അനാഥനായിരുന്നുവെങ്കിലും അവിടത്തേക്ക് വേണ്ടുന്ന ആശ്രയവും സംരക്ഷണവും നൽകി അനുഗ്രഹിച്ചു. അതെ, അവിടുന്ന് ഗർഭത്തിലായിരുന്നപ്പോൾ തന്നെ പിതാവും 6 വയസ്സായപ്പോഴേക്കും മാതാവും കാലഗതിയടഞ്ഞു. അങ്ങനെ മാതാവും പിതാവും ഇല്ലാത്ത ഒരു അനാഥനായിത്തീർന്നു. പക്ഷേ ആദ്യം പിതാമഹനും അദ്ദേഹത്തിന് ശേഷം പിതൃവ്യനും

0: മദീനാനിവാസികൾ തിരുമേനിയെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സഹായിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്യുകയും അതവർ തികച്ചും പാലിക്കുകയും ചെയ്തു. ഇതെല്ലാം ഒന്നാമത്തെ അനുഗ്രഹത്തിൽ ഉൾപ്പെട്ടതാണ്. 2. നേർവഴിയും സന്മാർഗവും ഏതാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാത്ത ആളായിരുന്നു തിരുമേനി. എങ്കിലും അള്ളാഹു അവിടത്തേക്ക് സന്മാർഗ ദർശനം നൽകി അനുഗ്രഹിച്ചു. സ്വകുടുംബത്തിൽ നിന്നോ വേദഗ്രന്ഥങ്ങൾ വഴിയോ സന്മാർഗമെന്താണെന്ന് മനസ്സിലാക്കുവാൻ അവിടത്തേക്ക് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുത്തും വായനയും അറിഞ്ഞുകൂടാ. ഇതിനെപ്പറ്റി സൂറത്ത് ശൂറായിൽ അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്: മാ കുന്ത തദരി മൽ കിതാബു വലൽ ഈമാൻ. വേദഗ്രന്ഥമാകട്ടെ സത്യവിശ്വാസമാകട്ടെ എന്താണെന്ന് നിനക്ക് അറിയുമായിരുന്നില്ല. സൂറത്ത് ശൂറാ 52. ഇങ്ങനെയുള്ള തിരുമേനിയെ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേദഗ്രന്ഥം നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനും സമസ്ത ലോകത്തിനായുള്ള റസൂലുമാക്കി നിയോഗിക്കുകയും ചെയ്തു. 3. അന്യരെ ആശ്രയിച്ചു കഴിയുമാറുള്ള ദാരിദ്ര്യാവസ്ഥ നീക്കി അന്യാശ്രയം കൂടാതെ ധന്യനായി കഴിഞ്ഞുകൂടത്തക്ക നില അള്ളാഹു തിരുമേനിക്കു നൽകി. പിതാവിൽ നിന്ന് തിരുമേനിക്ക് അനന്തരമായി കാര്യമായ സ്വത്തുക്കളൊന്നും സിദ്ധിച്ചിരുന്നില്ല. പിതാമഹനെയും പിതൃവ്യനെയും ആശ്രയിക്കേണ്ടി വന്നു. പിന്നീട് ഈ സൂറത്ത് അവതരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വപത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ധനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചു വന്നു. പ്രവാചകത്വം സിദ്ധിക്കുന്നതിന് മുമ്പ് തിരുമേനി കച്ചവടം നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഹിജറയ്ക്ക് ശേഷം അൻസാരികളുടെ സഹായങ്ങളും സിദ്ധിച്ചു. പിന്നീട് യുദ്ധങ്ങളിൽ ലഭിക്കുന്ന ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് നിയമാനുസൃതമുള്ള ഒരു പങ്കും തിരുമേനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തട്ടി നീങ്ങിക്കൊണ്ടിരിക്കുമാറുള്ള പരിതസ്ഥിതിയുണ്ടായി എന്നർത്ഥം. എന്നല്ലാതെ തിരുമേനി ഒരു ധനാഢ്യനോ ലക്ഷ്യപ്രഭുവോ ആയിത്തീർന്നു എന്ന് ഇതിനർത്ഥമില്ല. ചരിത്രം അറിയുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു പരമാർത്ഥമാണിത്. ഒരു രാജാവായ പ്രവാചകനാകുന്നതിനേക്കാൾ ഒരു പ്രവാചകനായ അടിയാനായിരിക്കുവാനാണ് അവിടുന്ന് ഇഷ്ടപ്പെട്ടത്. ധനത്തിനും ധന്യതക്കും തിരുമേനി കൽപ്പിച്ചിട്ടുള്ള അർത്ഥം തന്നെ ഇന്ന് നാം അതിന് കൽപ്പിക്കാറുള്ള അർത്ഥമല്ല. തിരുമേനി കൽപ്പിച്ച അർത്ഥത്തിൽ നോക്കുമ്പോൾ തിരുമേനിയേക്കാൾ വമ്പിച്ച ഒരു ധനവാൻ ലോകത്തില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അവിടുന്ന് പറയുന്നു: ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർളി വലാകിന്നൽ ഗിന ഗിന നഫ്സ്. ധനം എന്നത് വസ്തുക്കളുടെ ആധിക്യം കൊണ്ടുള്ളതല്ല, പക്ഷേ ധനം മനസ്സിന്റെ ധന്യതയാണ്. ബുഖാരി മുസ്ലിം. അതെ, ഉള്ളതിൽ തൃപ്തിപ്പെടുവാനും അന്യരെ ആശ്രയിക്കാതിരിക്കുവാനുമുള്ള മനക്കരുത്തുണ്ടായിരിക്കുക, ഇതാണ് തിരുമേനിയുടെ അടുക്കൽ ധനം.
1: വചനം 9.
2: എന്നിരിക്കെ അപ്പോൾ നീ കീഴടക്കി വെക്കരുത്, സ്വേച്ഛാധികാരം നടത്തരുത്. എന്നിരിക്കെ അനാഥയെ നീ കീഴടക്കി വെക്കരുത്.
1: വചനം 10.
2: അപ്പോൾ ചോദിക്കുന്നവനെ നീ വിരട്ടിവിടരുത്, ആട്ടിക്കളയരുത്, ആക്ഷേപിച്ചു കളയരുത്. ചോദിച്ചു വരുന്നവനെ നീ മിരട്ടിവിടുകയും അരുത്.
1: വചനം 11.
2: വഅമ്മാ ബിനിഅമ്മതി, അപ്പോൾ അനുഗ്രഹത്തെപ്പറ്റി. റബ്ബിക, നിന്റെ റബ്ബിന്റെ. ഫഹദ്ദിസ്, നീ വർത്തമാനം പറയുക, സംസാരിക്കുക.
3: വഅമ്മാ ബിനിഅമ്മതി റബ്ബിക ഫഹദ്ദിസ്,
2: നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നീ വർത്തമാനം പറയുകയും ചെയ്യുക.
0: ദാരിദ്ര്യത്തിന്റെയും അനാഥത്വത്തിന്റെയും അനുഭവങ്ങൾ നേരിട്ടറിഞ്ഞ ആളെന്ന സ്ഥിതിക്ക്, അനാഥകളുടെയും സഹായം അർത്ഥിച്ചു വരുന്ന സാധുക്കളുടെയും സ്ഥിതിഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നല്ല പോലെ അറിയാവുന്നതാണല്ലോ. ആ നിലക്കും അള്ളാഹു തനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്ന നിലക്കും അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്നും അവരെ വെറുപ്പിക്കുകയോ അവരോട് അപമര്യാദയായി പെരുമാറുകയോ ചെയ്യരുതെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുന്നു. കഴിഞ്ഞ വചനങ്ങളിൽ തിരുമേനിക്ക് സിദ്ധിച്ച 3 അനുഗ്രഹങ്ങളെയാണ് എടുത്തുകാട്ടിയത്. ഈ വചനങ്ങളിൽ അതുപോലെ 3 കാര്യങ്ങളെക്കുറിച്ച് ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ളതാണെങ്കിലും വാസ്തവത്തിൽ അവ ഓരോ സത്യവിശ്വാസിക്കും ബാധകമാണെന്നുള്ളതിൽ സംശയമില്ല. ഒന്നാമത്തേത്, യത്തീമിനെ അഥവാ പിതാവ് മരണപ്പെടുകയും പ്രായപൂർത്തി എത്താതിരിക്കുകയും

0: കീഴടക്കി വെക്കരുത് എന്നുള്ളതാണ്. അനാഥ കുട്ടികളുടെ കാര്യത്തിൽ വന്നിട്ടുള്ള ഖുർആൻ വചനങ്ങളും നബിവചനങ്ങളും സാമാന്യമായെങ്കിലും അറിയുന്നവർക്ക് തൽവിഷയത്തിന് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യം മറ്റൊരു മതമോ സമുദായമോ കൽപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാകുന്നതാണ്. രണ്ടാമത്തേത്, ചോദിച്ചു വരുന്നവനെ വിരട്ടി വിടരുതെന്നുള്ളതാണ്. കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലാത്ത പക്ഷം നല്ല വാക്കുകൾ പറഞ്ഞുവിടുക. എന്നല്ലാതെ അവനോട് പരുഷമായ വാക്കുകൾ പറഞ്ഞോ മര്യാദയില്ലാത്ത പെരുമാറ്റം പെരുമാറിയോ നിന്ദിക്കുവാനും ആക്ഷേപിക്കുവാനും പാടില്ലാത്തതാണ്. യാചന ഒരു നല്ല കാര്യമല്ല. ഇസ്ലാം അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ചോദിച്ചു വരുന്നവനോട് നല്ല നിലക്ക് വർത്തിക്കുന്നത് ചോദിക്കപ്പെടുന്നവന്റെ കടമയാകുന്നു. ഈ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പതിവ് പരക്കെ അറിയപ്പെട്ടതാണ്. ചോദിച്ചു വരുന്ന ഒരാളെയും അവിടുന്ന് വെറും കൈയോടെ മടക്കി വിട്ടിരുന്നില്ല. ഒന്നും കൈവശമില്ലാത്തപ്പോൾ സൗമ്യമായ വാക്ക് പറയുകയും പിന്നീട് കൈവശം കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അത് നിറവേറ്റുകയും ചെയ്യുമായിരുന്നു. മൂന്നാമത്തേത്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് വർത്തമാനം പറയുക എന്നുള്ളതാണ്. അതായത്, അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ മൂടിവെക്കാതെ സന്തോഷം പ്രകടിപ്പിക്കുകയും കൃതജ്ഞതാപൂർവം സ്മരിക്കുകയും സന്ദർഭോചിതം പ്രസ്താവിക്കുകയും അതിൻ്റെ അടയാളം പുറമേ പ്രകടമായി കാണുകയും ചെയ്യുക. അള്ളാഹു പറയുന്നു, ലഇൻ ശകർത്തും ലഅസീദന്നക്കും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ നന്ദികേട് കാട്ടിയെങ്കിലോ നിശ്ചയമായും എന്റെ ശിക്ഷ കഠിനമായതുമാണ്. സൂറത്ത് ഇബ്രാഹിം 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, തന്റെ അടിയാന്റെ മേൽ താൻ ചെയ്ത അനുഗ്രഹത്തിന്റെ അടയാളം അവന്റെ മേൽ കാണപ്പെടുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. തിർമിതി. ധനവും കഴിവും ഉണ്ടായിട്ടും താണതലം വസ്ത്രം ധരിച്ചു കണ്ട ഒരാളോട് തിരുമേനി പറയുകയുണ്ടായി, എന്നാൽ അള്ളാഹു തനിക്ക് ധനം തന്നിട്ടുള്ള സ്ഥിതിക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന്റെയും മാന്യതയുടെയും അടയാളം തന്നിൽ കാണപ്പെടട്ടെ. അബൂദാവൂദ്, നസാഇ. പക്ഷേ സന്തോഷമെന്ന നിലക്കും നന്ദിയായിക്കൊണ്ടുമല്ലാതെ അഹങ്കാരവും ദുരഭിമാനവുമായിക്കൊണ്ട് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നതും പ്രകടമാക്കുന്നതും പാടില്ലാത്തതുമാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അദ്ദുഹ 6 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000 താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

കേൾവി അള്ളാഹുവിൻ്റെ അതിമഹത്തായൊരു അനുഗ്രഹമാകുന്നു. അത് കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ കൂടിയാകുമ്പോൾ പ്രതിഫലങ്ങൾ നമുക്കേറെ വാരിക്കൂട്ടാം. ദിവസവും ഒരു ജുസ് വീതം കേട്ട് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരവസരം. പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷേഖ് അബ്ദുർ റഷീദ് സൂഫി

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ ജുസ് ആണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് അബ്ദുർ റഷീദ് സൂഫി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാന: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ 2 പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. ഇന്ന് തൻസീലിൽ സൂറത്ത് റൂം മുതൽ സൂറത്ത് അഹ്സാബ് വരെയുള്ള വിശുദ്ധ ഖുർആനിലെ ഭാഗങ്ങളാണ് തൻസീലിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ്.

وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنة

قل الحمد لله بل أكثرهم لا يعلمون لله ما في السماوات والأرض

الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده

حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور.

0: വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന മര്യാദകളെ പ്രാമാണികമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. സൂറത്തു മുർസലാത്ത് 43 മുതൽ 50 വരെ വചനങ്ങളും സൂറത്തു ഇൻസാൻ 1 മുതൽ 4 വരെ വചനങ്ങളും ഇന്ന് നാം കേൾക്കുന്നു. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ മുർസലാത്തിലെ 42 വരെയാണ് നമ്മൾ കഴിഞ്ഞതിൽ ഓതിയത്. ഇനി ബാക്കി നോക്കാം നിയമങ്ങൾ. കുലു വശ്റബു ഹനീ അൻ മദ് മുഖ്തസിലാണ്. പിന്നെ ബിമാ കുന്തും തൻവീനു ശേഷം, നൂൻ സാക്കിനു ശേഷം താ ഇഖ്ഫ ആണ്. ഇന്ന നൂൻ ശദ്ദ് നന്നായിട്ട് ഉന്നത്ത് വേണം. വൈലുൻ യോമ ഇതില്ലിൽ നേരത്തെ വന്നു, 3-4 തവണ ഈ ആയത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വൈലും യ തൻവിന് ശേഷം യാ, ഇദ്ഗാം ബിഗുന്ന. യൗമൈദില്ലിൽ തൻവിന് ശേഷം ലാമ്, ഇദ്ഗാം ബിലാഗുന്ന. കുലു വത്തമത്തഴു ഖലീലൻ, ഖലീലൻ തൻവിന് ശേഷം ഹംസ, ഇൽഹാറ്. പിന്നെ ഇന്നക്കും രണ്ട് മീം ഒന്നിച്ച് വന്നു, നന്നായിട്ട് മടിച്ച് ഓത. വൈലും യൗമൈദില്ലിൽ മുഖദിബിൻ, വീണ്ടും അതേ നിയമം. തൻവിന് ശേഷം യാ, ഇദ്ഗാം ബിഗുന്ന. യൗമൈദില്ലിൽ തൻവിന് ശേഷം ലാമ്, ഇദ്ഗാം ബിലാഗുന്ന. ഇദാ ഖൈലലഹും ഇർക്കാവു ലായ ഇർക്കാവു. വൈലിയോ മൈദിൽ മുഖദിബിൻ, വീണ്ടും അതേ ആയത്ത്. ഇദ്ഗാം ബിഗുന്നയും ഇദ്ഗാം ബിലാഗുന്നയും. ഹദീസിൻ ബഅദഹു ഹദീസിംബ ഇഖ്ലാബ്, ഉന്നത്തോടു കൂടി ഇഖ്ലാബിയ, പിന്നെ ബഅദഹു യുമിനു. നമുക്ക് ഓതാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
3: أعوذ بالله من الشيطان الرجيم.
1: 43-ാമത്തെ ആയത്ത് മുതലാണ്.

ഇനി സൂറത്തുൽ ഇൻസാനാണ്, അതിലെ ഏതാനും ആയത്തുകൾ നോക്കാം. ഹൽ അതാ അലൽ ഇൻസാനി, നൂൻ സാകിന ബിനു സീൻ ഇഖ്ഫാ ഹീനു മിന, തൻവീനു ശേഷം മീം നന്നായിട്ട് മണിക്കുക. ലം യകുൻ ഷ, അത് നൂൻ സാകിന ശേഷം ഷീന് ഇഖ്ഫാ. ഷൈ അമ്മ, തൻവീനു ശേഷം മീം ഇദ്ഗാം ബിഗുന്ന. പിന്നെ ഇന്ന, നൂൻ ഷദ് നല്ല മണിക്കുക. ഖലഖന ഇൻസാന, വീണ്ടും ഇൻസാൻ. ഇഖ്ഫാ മിൻ നുത്ഫത്തിൻ, ഇദ്ഗാം രണ്ട് നൂൻ ഒന്നിച്ചു വന്നു. നുത്ഫത്തിൻ അംശ, തൻവീന് ശേഷം ഹംസ. അംശാ ജിന്ന, തൻവീന് ശേഷം നൂന് നന്നായിട്ട് മണിക്കുക. ഫജഅൽനാഹു സമീഅംബ, സമീഅംബ ഇഖ്ലാബ്, തൻവീന് ശേഷം ബ. ഇന്ന ഹദൈനാഹു സബീല, ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ. മീമ് ഷദ്ദില് നന്നായിട്ട് മണിക്കുക. ഇന്ന നൂന് ഷദ്ദിൻ്റെ പിന്നെ മദ് മുംഫസിൽ. ലിൽ കാഫിരീന സലാസില വ അഗ്ലാലം വ, തന്നിന് ശേഷം വാവ് നന്നായിട്ട് മണിക്കുക. ഇന്നൽ അബ്റാറ യഷ്റബൂന മിൻ കഅസിൻ, തന്നിന് ശേഷം നൂൻ സാക്കിന് ശേഷം കാഫ് ഇഖ്ഫാ. മിസാജുഹ കാഫൂറ. ഐനൻ യഷ്റബു, തന്നിന് ശേഷം യാ ഇദ്ഗാം ബഗുന്ന. ഇബാദുല്ലാഹി ഫജ്റൂനഹ തഫ്ജീറ. അത്രയും മതി, നോക്കാം. أعوذ بالله من الشيطان.

0: ആ എപ്പിസോഡിൻ്റെ സമയം തീരുകയാണ്. അതുകൊണ്ട് നമുക്ക് ബാക്കി അടുത്ത ഇതിൽ നോക്കാം ഇൻഷാല്ലാ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുർസലാത്ത് 43 മുതൽ 50 വരെ വചനങ്ങളും സൂറത്തുൽ ഇൻസാൻ 1 മുതൽ 4 വരെ വചനങ്ങളുമാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേട്ടത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിൻ സലീം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ സൂറ ബക്കറ 42-43 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ ശ്രോതാക്കളിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബക്കറയിലെ 41 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിലെ 42-43 ആയത്തുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
6: വലാ തൽബിസുൽ ഹഖ്ബിൽ ബാത്തിൽ വതക്തുമുൽ

ولا تلبسوا الحق بالباطل ولا تلبسوا الحق ഇവിടെ അൽ ഹഖ ഹഖ എന്നതിലെ ഹാഉം ഖാഫും ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. അൽ ഹഖ എന്ന് പറഞ്ഞത് ولا تلبسوا الحق എന്നല്ല ولا تلبسوا الحق ഹാ തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ് ആ അക്ഷരം വരുന്ന സ്ഥലം. അതുപോലെ ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം അഥവാ ഹാഉം ഗൈനുമെല്ലാം കഴിഞ്ഞ് തൊട്ട് മേലെയാണ് ഖാഫിൻ്റെ ആ ഒരു ശബ്ദം വരുന്ന ആ ഒരു മഖ്റജ്. അപ്പോൾ അൽ ഹഖ ഹഖ ഹഖ ഇങ്ങനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ബിൽ ബാത്തിലി ബിൽ ബാത്തിലി ഇവിടെയൊക്കെ ഓതിപ്പോകുമ്പോൾ പലപ്പോഴും ബിൽ ബാത്തിലി എന്നാണ് പറയുക. ത പോലെ പ എന്ന് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഈ തുബാക്ക് എന്ന ആ ഒരു സിഫത്ത് ആ ഒരു വിശേഷണം അതിന് പ്രത്യേകം കൊണ്ടുവരണം. പ എന്ന അക്ഷരത്തിന് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണത്. അപ്പോൾ ബിൽ ബാത്തിലി ബിൽ ബാത്തി തി പ തി തു അത് അത് ബിൽ ബാത്തിലി വതക്തുമുൽ വതക് ക കി കു അക് വതക് വതക്തുമുൽ വതക്തുമുൽ ഹഖ വതക്തുമുൽ ഹഖ ഇവിടെയും അൽ ഹഖ എന്നുള്ള പദം പ്രത്യേകം ശ്രദ്ധിക്കണം. വതക്തുമുൽ ഹഖ വഅൻതും വഅൻതും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാഉ ബിഗുന്ന വഅൻതും സാകിന നൂനു ശേഷം ത വന്നു. ഇഖ്ഫാന്റെ അക്ഷരമാണ് ത. അപ്പോൾ അവ്യക്തമാക്കി മണിക്കണം. വഅൻതും തഅലമൂൻ ത ഐന് തൊണ്ടയുടെ മധ്യഭാഗം ഐനും ഹാഉമാണ് തൊണ്ടയുടെ മധ്യഭാഗം മഖ്റജുള്ളത്. അപ്പോൾ തഅലമൂൻ തഅലമൂൻ ഇങ്ങനെ ഓതണം. തഅലമൂൻ എന്ന് ഹംസ ആവരുത്, തഅലമൂനല്ല തഅലമൂൻ തഅലമൂൻ. അടുത്ത ആയത്തിൽ വഅഖീമുസ് സലാത വഅഖീമുസ് സലാത ഖാഫ് നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞിട്ടുള്ള ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഖ ഖി ഖു അഖ് വഅഖീമു വഅഖീമുസ് സലാത സ്വാദ് സ്വാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ സി സു എസ് സ്വാദ് ഉച്ചരിക്കുമ്പോൾ രണ്ട് ചുണ്ടുകൾ ഇങ്ങനെ കൂർപ്പിച്ച് പിടിച്ച് പറയുകയല്ല വേണ്ടത്, സോ എന്നല്ല, സ്വാ സി സു അങ്ങനെയല്ല, സ സാ സി. ഇതും കണ്ട് പഠിക്കേണ്ട ഒരു അക്ഷരമാണ്. എങ്ങനെയാണത് ഉച്ചരിക്കുന്നത് എന്നുള്ളത് കണ്ടിട്ടും കൂടെ പഠിക്കേണ്ട ഒരു അക്ഷരമാണ്. അസ്സലാത വഅഖീമുസ്സലാത വആതുസ്സകാത വആതുസ്സകാത വർകഉ വർ റാഇനെ സുക്കൂനാണ് അവിടെ, വർ എന്ന് റ കൂടുതൽ അങ്ങനെ ഉണ്ടാവരുത്. വർകഉ വർകഉ റ ദി റു എർ വർകഉ തക്രീർ എന്നാണ് അതിൻ്റെ ആ ഒരു പേര്. സിഫത്തിന് റ എന്ന ശബ്ദം കൂടുതൽ ഉണ്ടാവരുത്, പിടപ്പിക്കുക എന്ന് പറയും. അപ്പോൾ വർകഉ വർകഉ എന്നാണ് പറയേണ്ടത്. അവിടെയും ഐന് ഉണ്ട്, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. ശ്രദ്ധിച്ച് പറയണം, വർകഉ എന്നല്ല ഓതേണ്ടത്, വർകഉ എന്ന് ഓതിപ്പോവരുത്. ഇതൊക്കെ സാധാരണ നമ്മൾ ഓതിപ്പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ധാരാളമായിട്ട് വരും, അതുകൊണ്ട് ശ്രദ്ധിക്കുക. വർകഉ വർകഉ മഅ റാകിഈൻ മഅ തൊണ്ടയുടെ മധ്യഭാഗം ഐന് ഇവിടെ ഷദ്ദുണ്ട്, എന്നാൽ പോലും റഅ്റാഖിഈൻ എന്ന് പറയരുത്. ആ തക്രീർ എന്ന സിഫത്ത് ഇവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടുതലായിട്ട് ഉണ്ടാവരുത്. മഅ്റാഖിഈൻ എന്ന് പറഞ്ഞാൽ മതി. ഇതിലുള്ള മദ് അവസാനത്തിൽ, ആയത്തിൻ്റെ അവസാനത്തിലുള്ള മദ് മദ് ആയിരുന്നു സുക്കൂൻ എന്ന് പറഞ്ഞാൽ മഅറാകിഈന തൊട്ടുമേലെ തഅലമൂന നൂന് ഫതഹാണുള്ളത്. അപ്പോൾ നമ്മൾ നിർത്തുന്ന സമയത്ത്
റാകിഈൻ, അതുപോലെ തഅലമൂൻ, ഫതഹന സുക്കൂനാക്കുന്നു. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ അലിഫാവട്ടെ വാവട്ടെ യാ ആവട്ടെ ഇതിന് ശേഷം സുക്കൂൻ വന്നാൽ എന്തായി? 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദായി. ഇവിടെ നമ്മൾ നിർത്തുന്നതിനാൽ സുക്കൂൻ വരുന്നു. മഅറാകിഈന എന്നുള്ളത് മഅറാകിഈൻ, നൂന് സുക്കൂൻ വരുന്നു നിർത്തുന്നതിനാൽ, വഖഫ് ചെയ്യുന്നതിനാൽ. അതുകൊണ്ടാണ് മദ്ദ് ആരിദ് ലിസുക്കൂൻ എന്ന് പറയുന്നത്. ഇൻഷാ അള്ളാ ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين.
1: سورة البقرة إلى 42-43 ആയത്തുകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ശുദ്ധ ഖുറാൻ പരമാവധി നന്നായിട്ട് തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് തെറ്റുകളൊന്നുമില്ലാതെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ സൂറ ബക്കറയിലെ 42-43 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
3: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം.
6: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.

പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 489-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഖാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 489-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഖാമിദി.
1: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്, ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാനവീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തും ഹൃദയങ്ങളിൽ പ്രകാശം നിറയ്ക്കട്ടെ. ആ പ്രാർത്ഥനയോടെ പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് ആദ്യം മക്കയിലെ ഫജർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: بالحق ولكن أكثرهم لا يعلمون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് ദുഖാനിലെ 1 മുതൽ 39 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: أسد.
1: بارك الله فيكم جزاك الله خيرا كثيرا പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സൽസല, സൂറ മസദ് എന്നിവയാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം.
2: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: Peace Radio. Tune to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം. വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയ്സ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
4: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: Peace Radio. Tune to reality.
5: Peace Quran Radio Al Muallim Sura Al Imran 65 മുതൽ 70 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്-ഷൈഖ് ഖലീഫ അത്തുനൈജി.
6: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ ആൽ ഇംറാനിലെ 65 മുതൽ 70 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഖലീഫ അത്തുനൈജി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. ഇന്ന് നാം കേൾക്കുന്ന അധ്യായം സൂറത്തുൽ ദുഹായിലെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ അർത്ഥ വ്യാഖ്യാനമാണ്.
3: അധ്യായം 93, സൂറത്തുൽ ദുഹാ, ഉർവാന്നം, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 11.
4: ഒരിക്കൽ കുറച്ചു ദിവസങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹീം കൊണ്ട് ജിബ്രീൽ അലൈഹിസലാം വരാതിരിക്കുകയും മുഹമ്മദിനെ അവന്റെ റബ്ബ് വെടിഞ്ഞിരിക്കുന്നു എന്ന് അവിശ്വാസികൾ പരിഹസിച്ചു പറയുവാൻ തുടങ്ങുകയും ചെയ്യുകയുണ്ടായി എന്നും ഈ അവസരത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചതെന്നും പല റിവായത്തുകളിലും കാണാം. വിശദാംശങ്ങളിൽ വ്യത്യാസം കാണുമെങ്കിലും അവയുടെ ചുരുക്കം അതാണ്. കൂട്ടത്തിൽ ഏറ്റവും ബലവത്തായ റിവായത്ത് ഇതാകുന്നു. ജുന്ദുബ് ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി 1-2 രാത്രി സുഖമില്ലായ്മയാൽ എഴുന്നേൽക്കാതിരിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ ഒരു സ്ത്രീ വന്നു ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദേ, നിന്റെ പിശാജ് നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നുവെന്നല്ലാതെ ഞാൻ കരുതുന്നില്ല. ഈ അവസരത്തിലാണ് വദ്ദുഹ വല്ലൈലി എന്ന ഈ സൂറത്ത് അവതരിച്ചത്. അബൂദാവൂദ്, ബുഖാരി, മുസ്ലിം, തിർമിദി, നസാഇ.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
3: വദ്ദുഹ ഉർവാന്നം തന്നെയാണ്, ഇളയുച്ച തന്നെയാണ്.
6: വദ്ദുഹ
3: ഉർവാന്നം തന്നെയാണ് സത്യം.
6: വചനം 2.
3: വല്ലൈലി രാത്രി തന്നെയാണ്, ഇദാ സജ അതു ശാന്തമാകുമ്പോൾ, അടങ്ങിയാൽ, മൂടിയാൽ.
6: വല്ലൈലി ഇദാ സജ
3: രാത്രി തന്നെയാണ് സത്യം, അതു ശാന്തമാകുമ്പോൾ.
6: വചനം 3.
3: മാ വദ്ദഅക നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല, യാത്ര പറഞ്ഞു പിരിഞ്ഞിട്ടില്ല. റബ്ബുക നിന്റെ റബ്ബ്, വമാ ഖല അവൻ വെറുപ്പ് കാട്ടിയിട്ടുമില്ല, കോപം ഈർഷ്യത കാട്ടിയിട്ടുമില്ല.
6: മാ വദ്ദഅക റബ്ബുക വമാ ഖല
3: നബിയേ, നിന്റെ റബ്ബ് നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല, നിന്നോട് ഈർഷ്യത കാട്ടിയിട്ടുമില്ല.
6: വചനം 4.
3: വലൽ ആഖിറ നിശ്ചയമായും പരലോകം, അവസാനത്തേതു തന്നെ, ഖൈറുൽ ലക നിനക്ക് ഉത്തമമാണ്, ഗുണമായതാണ്. മിനൽ ഊല ആദ്യ ലോകത്തെക്കാൾ, ആദ്യത്തേതിനേക്കാൾ.
6: വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല
3: നിശ്ചയമായും പരലോകം നിനക്കു ആദ്യ ലോകത്തെ അഥവാ ഇഹലോകത്തെക്കാൾ ഉത്തമമാകുന്നു.
6: വചനം 5.
3: വല സൗഫ നിശ്ചയമായും വഴിയെ, യുഅതീക നിനക്കു തരും, നൽകും. റബ്ബുക നിന്റെ റബ്ബ്, ഫതർദാ അപ്പോൾ നീ തൃപ്തിപ്പെടും, തൃപ്തി അടയും.
6: വല സൗഫ യുഅതീക റബ്ബുക ഫതർദാ
3: വഴിയെ നിന്റെ റബ്ബ് നിനക്കു നിശ്ചയമായും തരുകയും ചെയ്യും, അപ്പോൾ നീ തൃപ്തിപ്പെടുന്നതാണ്.
4: വെളിച്ചം നൽകി ലോകത്തെ ഉന്മേഷഭരിതമാക്കുന്ന പകലിനെയും ഇരുട്ടുമൂടി ലോകത്തെ ശാന്തമാക്കുന്ന രാത്രിയെയും കൊണ്ട് സത്യം ചെയ്ത ശേഷം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സാന്ത്വനപ്പെടുത്തുകയും അതിപ്രധാനമായ ചില സന്തോഷവാർത്തകൾ അറിയിക്കുകയും ചെയ്യുന്നു. തിരുമേനിയെ അള്ളാഹു കൈവെടിയുകയോ പുറം തള്ളുകയോ ചെയ്തിട്ടില്ല. അവിടത്തോട് അവന് യാതൊരു വെറുപ്പോ കോപമോ ഉണ്ടായിട്ടുമില്ല. അല്പദിവസം വഹിയു വരുവാൻ താമസിച്ചു പോകുന്നതോ പ്രബോധന മാർഗത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതോ അള്ളാഹു കൈവടിഞ്ഞതുകൊണ്ട് സംഭവിക്കുന്നതല്ല. രാവും പകലും പോലെ, ഇരുട്ടും വെളിച്ചവും പോലെ സുഖദുഃഖ സമ്മിശ്രമാണ് ഈ ലോകം. ഇവിടെ വെച്ച് അല്പം ചില വിഷമങ്ങളെല്ലാം സഹിക്കേണ്ടി വന്നാലും പരലോകത്ത് തിരുമേനിക്ക് ഏറ്റവും ഉത്തമവും ക്ലേശരഹിതവുമായ ജീവിതമായിരിക്കും സിദ്ധിക്കുക. മാത്രമല്ല, തിരുമേനിക്ക് പരിപൂർണമായും തൃപ്തി വരുമാറ് വേണ്ടതെല്ലാം അള്ളാഹു വഴിയെ കൊടുത്തരളുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തൽക്കാലം ക്ഷമ കൈക്കൊള്ളുകയും ഭാവിയെപ്പറ്റി സുപ്രതീക്ഷയോടെ ഇരിക്കുകയും ചെയ്തു കൊള്ളുക എന്നൊക്കെയാണ് ഈ വചനങ്ങളുടെ താൽപ്പര്യം. അൽ ആഖിറത്ത് എന്ന വാക്കിന് അവസാനത്തേത് എന്നും അൽ ഊല എന്ന വാക്കിന് ആദ്യത്തേത് എന്നുമാണ് സാക്ഷാൽ അർത്ഥം. പരലോകത്തെ ഉദ്ദേശിച്ചാണ് അൽ ആഖിറത്ത് ഖുർആനിൽ സാധാരണ ഉപയോഗിക്കപ്പെടാറുള്ളത്.

0: എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹു നൽകുവാനിരിക്കുന്ന പാരത്രികമായ അനുഗ്രഹങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഇഹത്തിൽ വച്ച് തിരുമേനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വളരെ പരിമിതമാണ് എന്ന് പറയേണ്ടതില്ല. എന്നിരിക്കെ ഭാവിയെ സംബന്ധിച്ച ഈ വാഗ്ദാനങ്ങൾ ഈ സൂറത്ത് അവതരിച്ചതിനു ശേഷം അവിടത്തേക്ക് ലഭിക്കുവാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും അത് ഇഹത്തിൽ വച്ചാകട്ടെ പരത്തിൽ വച്ചാകട്ടെ ഉൾപ്പെടുത്തുന്നു എന്നും വരാവുന്നതാണ്. വല്ലാഹു ആലം. ഭാവി നേട്ടങ്ങളെപ്പറ്റി സന്തോഷവാർത്ത അറിയിച്ച ശേഷം കഴിഞ്ഞ കാലത്ത് നൽകപ്പെട്ട ചില അനുഗ്രഹങ്ങളെ അല്ലാഹു എടുത്തു കാണിക്കുന്നു.
1: വചനം 6.
2: അലം യജിദുക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ, കണ്ടുമുട്ടിയില്ലേ, കണ്ടില്ലേ. യതീമൻ, അനാഥനായിട്ട്. ഫആവ, എന്നിട്ടു അവൻ അഭയം നൽകി, ചേർത്തു തന്നു, ആശ്രയം നൽകി, രക്ഷ നൽകി.
3: അലം യജിദുക യതീമൻ ഫആവ,
2: നിന്നെ അവൻ അനാഥയായി കാണുകയും എന്നിട്ടു നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ.
1: വചനം 7.
2: വവജദക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു. ദാല്ലൻ, വഴി അറിയാത്തവനായിട്ട്, തെറ്റിയവനായിട്ട്, പരിഭ്രമിച്ചവനായിട്ട്. ഫഹദ, എന്നിട്ടവൻ വഴികാട്ടിത്തന്നു, മാർഗദർശനം നൽകി.
3: വവജദക ദാല്ലൻ ഫഹദ,
2: നിന്നെ അവൻ വഴി അറിയാത്തവനായി കാണുകയും എന്നിട്ടു നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു.
1: വചനം 8.
2: വവജദക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ഇലൻ, ദരിദ്രനായി, പ്രാരാബ്ധക്കാരനായി. ഫഅഗ്ന, എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പര്യാപ്തമാക്കി.
3: വവജദക ഇലൻ ഫഅഗ്ന,
2: നിന്നെ അവൻ ദരിദ്രനായി കാണുകയും എന്നിട്ടു നിനക്കു ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിദ്ധിച്ച മൂന്ന് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത്. ഒന്ന്, അവിടുന്ന് ഒരു അനാഥനായിരുന്നുവെങ്കിലും അവിടത്തേക്ക് വേണ്ടുന്ന ആശ്രയവും സംരക്ഷണവും നൽകി അനുഗ്രഹിച്ചു. അതെ, അവിടുന്ന് ഗർഭത്തിലായിരുന്നപ്പോൾ തന്നെ പിതാവും 6 വയസ്സായപ്പോഴേക്കും മാതാവും കാലഗതിയടഞ്ഞു. അങ്ങനെ മാതാവും പിതാവും ഇല്ലാത്ത ഒരു അനാഥനായിത്തീർന്നു. പക്ഷേ ആദ്യം പിതാമഹനും അദ്ദേഹത്തിന് ശേഷം പിതൃവ്യനും തിരുമേനിയെ ഏറ്റെടുത്തു പരിപാലിക്കുകയും വളരെ ഓമനിച്ചും ആദരിച്ചും കൊണ്ട് വളർത്തുകയും ചെയ്തു. പ്രവാചകത്വം ലഭിച്ചപ്പോൾ പിതൃവ്യനായ അബൂ ത്വാലിബ് അതിൽ വിശ്വസിച്ചില്ലെങ്കിലും തിരുമേനിയോട് വളരെ അധികം സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറിയെന്നു മാത്രമല്ല, ശത്രുക്കളുടെ അക്രമവർദ്ധനങ്ങളെ നേരിട്ടുകൊണ്ട് തിരുമേനിയെ തന്നാലാകും വിധം സഹായിക്കുകയും ചെയ്തിരുന്നു. ഹിജിറയുടെ അല്പം മുമ്പ് അബൂ ത്വാലിബ് മരണപ്പെടുന്നതുവരെ തിരുമേനി അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ തന്നെ തുടർന്നു വന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ തിരുമേനി അത്യധികം വ്യസനിക്കുകയുണ്ടായി. ഏറെ താമസിയാതെ മദീന നിവാസികൾ തിരുമേനിയെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സഹായിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്യുകയും അതവർ തികച്ചും പാലിക്കുകയും ചെയ്തു. ഇതെല്ലാം ഒന്നാമത്തെ അനുഗ്രഹത്തിൽ ഉൾപ്പെട്ടതാണ്. 2. നേർവഴിയും സന്മാർഗവും ഏതാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാത്ത ആളായിരുന്നു തിരുമേനി. എങ്കിലും അള്ളാഹു അവിടത്തേക്ക് സന്മാർഗദർശനം നൽകി അനുഗ്രഹിച്ചു. സ്വകുടുംബത്തിൽ നിന്നോ വേദഗ്രന്ഥങ്ങൾ വഴിയോ സന്മാർഗമെന്താണെന്ന് മനസ്സിലാക്കുവാൻ അവിടത്തേക്ക് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുത്തും വായനയും അറിഞ്ഞുകൂടാ. ഇതിനെപ്പറ്റി സൂറത്ത് ശൂറായിൽ അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്: മാ കുന്ത തദരി മൽ കിതാബു വലൽ ഈമാൻ, വേദഗ്രന്ഥമാകട്ടെ സത്യവിശ്വാസമാകട്ടെ എന്താണെന്ന് നിനക്ക് അറിയുമായിരുന്നില്ല. സൂറത്തു ശുഅറാ 52. ഇങ്ങനെയുള്ള തിരുമേനിയെ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേദഗ്രന്ഥം നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനും സമസ്ത ലോകത്തിനായുള്ള റസൂലുമാക്കി നിയോഗിക്കുകയും ചെയ്തു. 3. അന്യരെ ആശ്രയിച്ചു കഴിയുമാറുള്ള ദാരിദ്ര്യാവസ്ഥ നീക്കി അന്യാശ്രയം കൂടാതെ ധന്യനായി കഴിഞ്ഞുകൂടത്തക്ക നില അള്ളാഹു തിരുമേനിക്കു നൽകി. പിതാവിൽ നിന്ന് തിരുമേനിക്ക് അനന്തരമായി കാര്യമായ സ്വത്തുക്കളൊന്നും സിദ്ധിച്ചിരുന്നില്ല. പിതാമഹനെയും പിതൃവ്യനെയും ആശ്രയിക്കേണ്ടി വന്നു. പിന്നീട് ഈ സൂറത്ത് അവതരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വപത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ധനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചു വന്നു. പ്രവാചകത്വം സിദ്ധിക്കുന്നു.

0: ദിനം മുമ്പ് തിരുമേനി കച്ചവടം നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഹിജറയ്ക്ക് ശേഷം അൻസാരികളുടെ സഹായങ്ങളും സിദ്ധിച്ചു. പിന്നീട് യുദ്ധങ്ങളിൽ ലഭിക്കുന്ന ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് നിയമാനുസൃതമുള്ള ഒരു പങ്കും തിരുമേനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തട്ടി നീങ്ങിക്കൊണ്ടിരിക്കുമാറുള്ള പരിതസ്ഥിതിയുണ്ടായി എന്നർത്ഥം. എന്നല്ലാതെ തിരുമേനി ഒരു ധനാഢ്യനോ ലക്ഷ്യപ്രഭുവോ ആയിത്തീർന്നു എന്ന് ഇതിനർത്ഥമില്ല. ചരിത്രം അറിയുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു പരമാർത്ഥമാണിത്. ഒരു രാജാവായ പ്രവാചകനാകുന്നതിനേക്കാൾ ഒരു പ്രവാചകനായ അടിയാനായിരിക്കുവാനാണ് അവിടുന്ന് ഇഷ്ടപ്പെട്ടത്. ധനത്തിനും ധന്യതക്കും തിരുമേനി കൽപ്പിച്ചിട്ടുള്ള അർത്ഥം തന്നെ ഇന്ന് നാം അതിന് കൽപ്പിക്കാറുള്ള അർത്ഥമല്ല. തിരുമേനി കൽപ്പിച്ച അർത്ഥത്തിൽ നോക്കുമ്പോൾ തിരുമേനിയേക്കാൾ വമ്പിച്ച ഒരു ധനവാൻ ലോകത്തില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അവിടുന്ന് പറയുന്നു, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർളി വലാകിന്നൽ ഗിന ഗിന നഫ്സ്. ധനം എന്നത് വസ്തുക്കളുടെ ആധിക്യം കൊണ്ടുള്ളതല്ല, പക്ഷേ ധനം മനസ്സിന്റെ ധന്യതയാണ്. ബുഖാരി മുസ്ലിം. അതെ, ഉള്ളതിൽ തൃപ്തിപ്പെടുവാനും അന്യരെ ആശ്രയിക്കാതിരിക്കുവാനുമുള്ള മനക്കരുത്തുണ്ടായിരിക്കുക, ഇതാണ് തിരുമേനിയുടെ അടുക്കൽ ധനം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തഫ്സീർ അമാനി, സൂറത്തുൽ ദുഹ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവ്യാഖ്യാനമാണ് നാം ഇതുവരെ കേട്ടത്.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോലിനി ഹൃദയ വസന്തം. മുഹമ്മദ് കുട്ടി സലഫി ചേരുന്നു. സൂറത്തു സ്വാദ് 76 മുതൽ 80 വരെയുള്ള വചനം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദില്ലാഹ്. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. أعوذ بالله من الشيطان الرجيم. قال أنا خير منه خلقتني من نار خلقتني من نار وخلقته من طين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 76-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ച സംഭവവും ആ സൃഷ്ടിക്കാൻ പോകുന്ന കാര്യം മലായിക്കത്തുകളോട് പറയുകയും അവരോട് ആദം അലൈഹിസ്സലാമിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ആ കൽപ്പന അള്ളാഹു പുറപ്പെടുവിക്കുമ്പോൾ ആ സദസ്സിൽ ഇബിലീസും ഉണ്ടായിരുന്നു എന്നതാണ് ഖുർആനിലെ മറ്റു പല ആയത്തുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അള്ളാഹു പറയുന്നു, ഖാല, ആ ഇബിലീസ് പറഞ്ഞു. അവിടെ ഉദ്ദേശിക്കുന്നത് അവൻ പറഞ്ഞു എന്നത് ഇബിലീസിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അന ഖൈറുൻ, ഞാൻ ഉന്നതനാണ്, മിൻഹു, അവനേക്കാൾ, അഥവാ ആദമിനേക്കാൾ. ഖലഖ്തനി, നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ നാരിൻ, തീയിനാൽ, അഗ്നിയിൽ നിന്ന്. വഖലഖ്തഹു, അവനെ നീ സൃഷ്ടിച്ചു, മിൻ തീൻ, കളിമണ്ണിനാൽ. അവൻ പറഞ്ഞു, ഞാൻ അവനേക്കാൾ ഉത്തമനാകുന്നു, എന്നെ നീ അഗ്നിയാൽ സൃഷ്ടിച്ചിരിക്കുന്നു, അവനെ നീ കളിമണ്ണിനാലും സൃഷ്ടിച്ചിരിക്കുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അള്ളാഹു മലായിക്കത്തുകളോട് പറഞ്ഞു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി. നമ്മൾ നേരത്തെ മനസ്സിലാക്കി അത് ഒരു വണക്കം കാണിക്കൽ മാത്രമായിരുന്നു, ഇബാദത്തിൻ്റെ ഒരു സുജൂദായിരുന്നില്ല. അവിടെ മലായിക്കത്തുകൾ പൂർണ്ണമായി ആ കൽപ്പന പ്രാവർത്തികമാക്കാൻ മുന്നോട്ട് വന്നു, അവരൻ തയ്യാറായി. എന്നാൽ ഇബിലീസ് അതിന് തയ്യാറായില്ല. അവൻ അതിന് പറഞ്ഞ കാരണമാണ് ഈ വചനത്തിൽ പറയുന്നത്, ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠനാകുന്നു, കാരണം ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാകുന്നു, ആദമാകട്ടെ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നിടത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ ഒരിക്കലും തന്നെ നമുക്കാർക്കും തടസ്സമാകാൻ പാടില്ല. ഏതൊരു ശ്രേഷ്ഠത നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടോ അത് നൽകിയത് അള്ളാഹു മാത്രമാണെന്ന തിരിച്ചറിവാണ് വിനയം കാണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. ഞാൻ തരക്കേടില്ലാത്തവനാണല്ലോ, സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ളവനാണല്ലോ, ശാരീരികമായ ക്ഷമതയുള്ളവനാണല്ലോ എന്ന ആ ഒരു ധാരണ ഒരു തരത്തിലും അഹങ്കാരികളാകാൻ നമ്മെ പ്രേരിപ്പിക്കരുത്. മറിച്ച് സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ശ്രേഷ്ഠതകളും മറ്റുള്ളവരെക്കാൾ നാം അനുഭവിക്കുന്നുവെങ്കിൽ അതിന് കൂടുതൽ അള്ളാഹുവിലേക്ക് നന്ദി കാണിക്കേണ്ടവരാണ് നമ്മളെന്ന തിരിച്ചറിവാണ് ഒരു യഥാർത്ഥ വിശ്വാസിയിൽ ഉണ്ടാവേണ്ടത്. ഏത് സമയത്തും അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന നിലക്ക് അള്ളാഹു നമുക്ക് കരിഞ്ഞരുളിയ അനുഗ്രഹങ്ങളെ പിൻവലിക്കാൻ അള്ളാഹുവിന് കഴിയുമെന്ന ബോധം നമ്മളിലുണ്ടാകണം. പക്ഷേ ഇവിടെ പിശാജ് പറഞ്ഞതുപോലെ തന്നെ പിശാജ് മനുഷ്യർ മനസ്സുകളിൽ ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്താഗതികൾ കുത്തിച്ചെലുത്തുമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ ഇത്ര മോശക്കാരനാണോ? ഞാൻ എന്തിനാണ് അവന് താഴ്ന്നു കൊടുക്കുന്നത്? ഞാൻ എന്തിന് വിനയം കാണിക്കണം എന്ന് ചിന്തിക്കുന്നവരെ മനുഷ്യരിൽ കാണാൻ സാധിക്കും. പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ, ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ ഏത് മനുഷ്യരിലും ഈ ചിന്ത ഉണ്ടാവാറുണ്ട് എന്നത് നാം ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. ഏതായിരുന്നാലും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇത്തരം സംഭവങ്ങൾ പറയുന്നതിലൂടെ വലിയ ഗുണപാഠമാണ് അവൻ നമുക്ക് നൽകുന്നത്. നാം ഒരിക്കലും ഒരു കാര്യം കൊണ്ടും എത്ര വലിയ കഴിവുള്ള ആളായിരുന്നാലും അല്ലെങ്കിൽ എത്ര കഴിവ് ശേഷിയുള്ള ആളാണെങ്കിലും അഹങ്കാരികളാകാൻ അത് ഇടയാക്കരുത്. അഹങ്കാരിയാവാൻ അത് നമ്മളെ പ്രേരിപ്പിക്കരുത് എന്ന ഒരു വലിയ അധ്യാപനം ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
2: ഖാല അന ഖൈറു മിൻഹു ഖലഖ്തനീ മിന്നാർ ഖലഖ്തനീ മിന്നാരിൻ വഖലഖ്തഹു മിൻ ത്വീൻ.
1: ഖാല, അവൻ പറഞ്ഞു, അന, ഞാൻ, ഖൈറു മിൻഹു, അവനേക്കാൾ ഉത്തമനാകുന്നു.
2: ഖലഖ്തനീ,
1: നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, മിന്നാരിൻ, തീയിനാൽ.
2: വഖലഖ്തഹു,
1: അവനെ നീ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ ത്വീൻ, കളിമണ്ണിൽ നിന്നും. അതുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി നമ്മൾ ബന്ധിപ്പിച്ച് മനസ്സിലാക്കണമെന്നത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നിറത്തിൻ്റെ പേരിൽ, അതേപോലെ തന്നെ സമ്പത്തിൻ്റെ പേരിൽ, തറവാടിൻ്റെ പേരിലൊക്കെ വലിയ ഔന്നിത്യം കാണിക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ 1400 വർഷം മുമ്പ് പറഞ്ഞു, ലാ ഫദ്ലല അറബിയ്യൻ അലാ അജമിയ്യൻ, ഒരു അറബിക്ക് അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല.
2: വലാ അബിയള അലാ അസ്വദ,
1: വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. ഈ ആശയം, ഈ ആദർശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, യാ യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാകുന്നു.
2: വജഅൽനാകും ശുഉബം വ ഖബായില ലിതആറഫു,
1: നിങ്ങളെ വർഗ്ഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് തിരിച്ചറിവിനു വേണ്ടിയാകുന്നു.
2: ഇന്ന അക്രമകും ഇൻദല്ലാഹ്,
1: അല്ലാഹുവിങ്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, അത്ഖാകും, നിങ്ങളിൽ പരമഭക്തി കാത്തു സൂക്ഷിക്കുന്നവനാകുന്നു. അപ്പോൾ ഏതെങ്കിലും ഭൗതിക സൗകര്യങ്ങളെക്കൊണ്ട് ശ്രേഷ്ഠതകളെക്കൊണ്ട് അഹങ്കരിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. 77-ാമത്തെ വചനം,
2: ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം.
1: ഖാല, അവൻ പറഞ്ഞു,
2: ഫഖ്റുജ്,
1: എന്നാൽ നീ പുറത്തു പോവുക, നീ പുറത്തു പോകണം.
2: മിൻഹാ, ഇതിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടത്തിൽ നിന്ന്.
1: ഫഇന്നക, കാരണം നിശ്ചയമായും നീ റജീം, ആട്ടപ്പെട്ടവനാണ്. ഇവിടെ ഖാല എന്ന് പറഞ്ഞത് അല്ലാഹുവിനെക്കുറിച്ചാണ്. ഖാല, അവൻ പറഞ്ഞു, ഫഖ്റുജ്, എന്നാൽ നീ പുറത്തു പോകണം. മിൻഹാ, ഇതിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടത്തിൽ നിന്ന്.
2: ഫഇന്നക,
1: നിശ്ചയമായും നീ റജീം, ആട്ടപ്പെട്ടവനാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചത് കാരണത്താൽ തൻ്റെ ശ്രേഷ്ഠത അവൻ തൻ്റെ സൃഷ്ടിപ്പിൽ ദർശിക്കുകയും, ഞാൻ മോശക്കാരനല്ല, ഞാൻ ആദമിന് സുജൂദ് ചെയ്യാൻ മാത്രം താഴ്ന്നവനല്ല എന്നവൻ ധരിക്കുകയും, അല്ലാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നതിൽ അവനെ അത് തടസ്സം അവനത് തടസ്സമുണ്ടാക്കുകയും ചെയ്തു. അവനെ അഹങ്കാരിയാക്കി മാറ്റി. അതുവഴി അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനായി. അതാണ് 77-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അല്ലാഹു ആദം, ഈ ഇബിലീസിനോട് അല്ലാഹു കൽപ്പിക്കുന്നു.
2: ഖാല, അവൻ പറഞ്ഞു, ഫഖ്റുജ് മിൻഹാ,
1: നീ അതിൽ നിന്നും പുറത്തു പോവുക.
2: ഫഇന്നക റജീം,
1: എന്നാൽ തീർച്ചയായും നീ ആട്ടപ്പെട്ടവനാണ്. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ് ആ വചനം. തുടർന്ന് 78-ാമത്തെ വചനം,
2: വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ,
1: വഇന്ന അലൈക, നിശ്ചയമായും നിന്റെ മേൽ ഉണ്ടുതാനും,
2: ലഅനതി, എന്റെ ശാപം,
1: ഇലാ യൗമിദ്ദീൻ, നടപടിയെടുക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലത്തിന്റെ ദിവസം വരെ.
2: വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ,
1: നിശ്ചയമായും നടപടിയെടുക്കുന്ന ദിവസം വരേക്കും, അല്ലെങ്കിൽ പ്രതിഫല ദിവസം വരേക്കും നിന്റെ മേൽ എന്റെ ശാപമുണ്ടായിരിക്കുന്നതാണ്. ഇതും നാം ചിന്തിക്കേണ്ട
2: മനസ്സിരുത്തി വായിക്കേണ്ട വചനമാണ്. അല്ലാഹുവിന് വഴിപ്പെടാൻ തയ്യാറില്ലാതിരുന്നാൽ, അല്ലാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിച്ചാൽ, അത് അല്ലാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും നമ്മെ അർഹരാക്കി മാറ്റും. അതുവഴി നാം ദുനിയാവിലും ആഖിറത്തിലും പരാജിതരായിട്ട് മാറുമെന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും ദുനിയാവിലെ ചില്ലറ സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് പരലോകത്തെ വിസ്മരിച്ചുകൊണ്ട് മരണത്തെയും മരണശേഷമുള്ള ജീവിതത്തെയും നിഷേധിക്കുന്ന, അതിനൊക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതുവഴി ഇഹലോകവും പരലോകവുമാണ് തങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെന്ന ഗൗരവമായ യാഥാർത്ഥ്യം അവർ തിരിച്ചറിയാതെ പോകുന്നു. ഇവിടെ അല്ലാഹുവിനെ ധിക്കരിച്ചതുവഴി അല്ലാഹുവിൻ്റെ നിത്യശാപത്തിന് ഇബിലീസ് കാരണക്കാരനായി എന്നതാണ് 78-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. തുടർന്ന് 79-ാമത്തെ വചനം,
3: ഖാല റബ്ബി ഫഅൻദിർനീ ഇലാ യൗമി യുബ്അസൂൻ.
2: ഖാല, അവൻ പറഞ്ഞു, റബ്ബി എന്റെ രക്ഷിതാവേ, ഫഅൻദിർനീ എനിക്ക് ഒഴിവ് നൽകണേ,
3: ഫഅൻദിർനീ
2: എന്നാൽ എനിക്ക് ഒഴിവ് നൽകണേ,
3: ഇലാ യൗമി ദിവസം വരെ, യുബ്അസൂൻ
2: അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന. 79-ാമത്തെ വചനം,
3: ഖാല റബ്ബി ഫഅൻദിർനീ ഇലാ യൗമി യുബ്അസൂൻ.
2: അവൻ പറഞ്ഞു, രക്ഷിതാവേ എന്നാൽ അവർ, അതായത് മനുഷ്യർ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരേക്കും നീ എനിക്കു കാലതാമസം നൽകേണമേ.
1: അല്ലാഹുവിൻ്റെ കൽപ്പന ലംഘിച്ച, ധിക്കാരം കാണിച്ച ഇബിലീസിൻ്റെ കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. അവൻ അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെ ഇവിടെ ജീവിക്കാൻ നീ എനിക്ക് അവസരം തരണേ എന്ന്. അവൻ്റെ ആ നിർദ്ദേശം അല്ലെങ്കിൽ ആവശ്യം അല്ലാഹു അംഗീകരിച്ചു എന്നാണ് തുടർന്നുള്ള വചനത്തിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു പരീക്ഷണം എന്ന നിലക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരും വിശ്വാസത്തിൽ നിന്ന് പതറിപ്പോകുന്നവരും ദുർമാർഗത്തിലേക്ക് വഴി തെറ്റിപ്പോകുന്നവരും ആരാണെന്ന് അല്ലാഹു പ്രത്യക്ഷത്തിൽ അത് കാണിക്കാൻ വേണ്ടി, അല്ലാഹു അത് മനസ്സിലാക്കാൻ വേണ്ടി എന്നതിനേക്കാൾ കൂടുതൽ, അത് അല്ലാഹു പ്രത്യക്ഷത്തിൽ കാണിക്കാൻ വേണ്ടി ഒരു പരീക്ഷണം എന്ന നിലക്ക് ഇബ്ലീസിന് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ അല്ലാഹു അവസരം നൽകിയെന്നാണ് തുടർന്നുള്ള വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 79-ാമത്തെ വചനം,
3: ഖാല റബ്ബി ഫഅൻദിർനീ ഇലാ യൗമി യുബ്അസൂൻ.
2: ഖാല, അവൻ പറഞ്ഞു, റബ്ബി എന്റെ രക്ഷിതാവേ,
3: ഫഅൻദിർനീ
2: എനിക്ക് നീ കാലതാമസം നൽകണേ,
3: ഫഅൻദിർനീ
2: എനിക്ക് നീ കാലതാമസം നൽകണേ, ഫി ഇലാ യൗമി യുബ്അസൂൻ
3: ഇലാ യൗമി ദിവസം വരെ, യുബ്അസൂൻ
2: അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ. തുടർന്നുള്ള വചനം ഇതിന്റെ വിശദീകരണമാണ്.
3: ഖാല ഫഇന്നക മിനൽ മുദരീൻ.
2: ഖാല, അവൻ പറഞ്ഞു, അഥവാ അല്ലാഹു പറഞ്ഞു, ഫഇന്നക, എന്നാൽ നിശ്ചയമായും നീ,
3: മിനൽ മുദരീൻ,
2: കാലതാമസം നൽകപ്പെട്ടവരിൽ തന്നെ. അതായത് അവൻ അഥവാ അല്ലാഹു പറഞ്ഞു, എന്നാൽ നീ കാലതാമസം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ ഇവിടെ ഇബിലീസിൻ്റെ ആവശ്യം അല്ലാഹു അംഗീകരിച്ചു. ഒരു പരീക്ഷണാർത്ഥം ഈ ഭൂമുഖത്ത് ജീവിക്കാൻ, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ അല്ലാഹു അവന് അവസരം നൽകി. പക്ഷേ എത്ര കാലം ജീവിക്കാൻ അവസരം ലഭിച്ചാലും അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരംശം പോലും അനുഭവിക്കാൻ അവന് അവസരമില്ല എന്നത് അത് ഗൗരവതരമായ കാര്യമാണ്. നാം ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. ദീർഘകാലം ജീവിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ജീവിക്കുന്ന കാലമത്രയും അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കും, മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ദീർഘകാലം ജീവിക്കുകയും നല്ല നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളാകുന്നു എന്നതാണ്. നാം നമ്മളെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമാണ്. കാലം ദൈർഘ്യമാകുമ്പോൾ, ദീർഘകാലം ജീവിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യർ ദുർവൃത്തിയിലേക്കും അതേപോലെ ദുഷ്ടതയിലേക്കും വഴിമാറി സഞ്ചരിച്ച കാഴ്ചയാണ് പൂർവീകരിൽ നമുക്ക് കാണാൻ സാധിക്കുക. അള്ളാഹു വേദക്കാരെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, അവർക്ക് കാലം ദീർഘിച്ചു പോയി, അതുവഴി അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്ന്. അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ചും ചിന്തിക്കണം. എത്ര കാലമാണ് അള്ളാഹു അനുവദിച്ചതെന്ന് നമുക്കറിയില്ല, പക്ഷേ എത്ര കാലമായിരുന്നാലും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമാണ് ഈ ആയുഷ്കാലം നമുക്ക് ഉപകാരപ്പെടുക. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം. തുടർന്ന് അള്ളാഹു 81-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം, ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം. അവിടെ ഇലാ യൗമിൽ വഖ്തി അല്ല വഖ്തി എന്ന് തന്നെ പറയണം, കാരണം ഹുറൂഫുൽ ഖൽഖലയുടെ അക്ഷരമാണ്. സുകൂർ നൽകപ്പെടുമ്പോൾ സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടൊരു അക്ഷരമാണ് ഖാഫ്. ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം, ഇലാ യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ആ ദിവസം വരെ, ഇലാ യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ദിവസം വരെ അല്ലെങ്കിൽ ആ സമയം വരെ, അൽ മഅ്ലൂം, അറിയപ്പെട്ട, അതായത് അറിയപ്പെട്ട ആ സമയത്തിൻ്റെ ആ ദിവസം വരേക്കും, ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളാകുന്നു. ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം, അറിയപ്പെട്ട ആ സമയത്തിൻ്റെ ദിവസം വരെ. അപ്പോൾ ഖിയാമത്ത് നാളിനെക്കുറിച്ച് വിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങൾ പരിശോധിച്ചാൽ അത് നിർണിതമായ ദിവസമാണ്, അറിയപ്പെട്ട ദിവസമാണ്. അതൊരിക്കലും തന്നെ അറിയപ്പെടാത്തതല്ല, വിദൂരതയിലല്ല എന്നാണ് ഖുർആന്റെ ഭാഷ്യം. സൂറത്ത് മഅരിജിൽ കാണാം, ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ, തീർച്ചയായും അവർ അതിനെ വിദൂരയായി കാണുന്നു, നാം അതിനെ അടുത്തായി കാണുന്നു. മറ്റു പല സൂറത്തുകളിലും ആ ദിവസത്തെക്കുറിച്ച് വഖ്തിൽ മഅ്ലൂം അല്ലെങ്കിൽ യൗമിൽ മഅ്ലൂം എന്നൊക്കെ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. അതുപോലെയാണ് ഇവിടെയും പറഞ്ഞത്, ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം, ഇലാ യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ദിവസം വരെ, യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ദിവസം വരെ, അൽ മഅ്ലൂം, അറിയപ്പെട്ട അല്ലെങ്കിൽ നിശ്ചിതമായ, അതായത് പക്ഷേ നിശ്ചിതമായ അറിയപ്പെട്ട ആ സമയത്തിൻ്റെ ദിവസം വരെ. അതാണ് 81-ാമത്തെ ആയത്ത്. അത് വന്നാൽ ആ സമയം വരെ അവൻ അല്ലാഹു അവസരം നൽകിയിരിക്കുന്നു എന്നർത്ഥം. ഖാല فبعزتك لأغوينهم أجمعين. قال അവൻ പറഞ്ഞു, فبعزتك എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, فبعزتك എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, لأغوينهم നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും, لأغوينهم നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും, أجمعين എല്ലാവരെയും. ഖാല അവൻ പറഞ്ഞു, ഫബിഇസ്സതിക എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ലഉഗ്വിയന്നഹും നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും, അജ്മഈൻ എല്ലാവരെയും. അതായത് അവൻ അഥവാ ഇബ്ലീസ് പറഞ്ഞു, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ഞാൻ അവരെ അഥവാ മനുഷ്യരെ മുഴുവനും നിശ്ചയമായും വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിനോട് ഒരു വെല്ലുവിളി സ്വരത്തിൽ അല്ലെങ്കിൽ സത്യം ചെയ്തുകൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ അവരെ എല്ലാവരെയും വഴിപിഴപ്പിക്കും. ഇതും നമുക്ക് വലിയ പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യരെ വഴിപഴപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങിയ അതിനുവേണ്ടി തക്കം പാർത്തിരിക്കുന്നവനായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇബ്ലീസിനെയും അവൻ്റെ കൂട്ടാളികളെയും പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രംഗത്തും അവൻ്റെ ദുർമാർഗങ്ങളെക്കുറിച്ച്, അവൻ്റെ വഴിതെറ്റിക്കലിനെക്കുറിച്ചുള്ള ജാഗ്രതാബോധം സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കണം. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും ഖുർആന്റെ കൽപ്പന അതാണ്, ഫഇദാ ഖറഅത്ത ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നീ ഖുർആൻ ഓതുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും നീ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുക എന്നതാണ്. അതുകൊണ്ട്
1: പിശാചനെക്കുറിച്ചും അവൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ചും അവൻ അവൻ്റെ അനുയായികളെ നരകത്തിലേക്ക് നയിക്കുന്നതിനെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ തരത്തിലുള്ള പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. മുഹമ്മദ് കുട്ടി സലഫിയായിരുന്നു. ഹൃദയവസന്തത്തിൽ സൂറത്തു സ്വാദ് 76 മുതൽ 80 വരെയുള്ള വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
4: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

പരിശുദ്ധ ഖുർആനിൻ്റെ അനേക ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നെ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: മാഷാ അല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. ലോക പ്രശസ്തരായ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണവുമായി ഇന്ന് നമ്മോടൊപ്പം കിഡ്സ് ടൈമിലുള്ളത് ഉസ്മാൻ മിഷ്അൽ അൽ ഹദ്ദാദ്. പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ സൂറത്തുൽ സൽസല മുതൽ സൂറത്തുൽ ഖാരി വരെയുള്ള ഭാഗങ്ങൾ.

0: മാഷാ അള്ളാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ സൽസല മുതൽ സൂറത്തുൽ ഖാരി അവരെയുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്തത് ഉസ്മാൻ മിഷ്അൽ അൽ ഹദ്ദാദ്.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: കേൾവി അല്ലാഹുവിൻ്റെ അതിമഹത്തായൊരു അനുഗ്രഹമാകുന്നു. അത് കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ കൂടിയാകുമ്പോൾ പ്രതിഫലങ്ങൾ നമുക്കേറെ വാരിക്കൂട്ടാം. ദിവസവും ഒരു ജുസ് വീതം കേട്ട് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ള ഒരവസരം പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷേഖ് അബ്ദുർ റഷീദ് സൂഫി

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ ജുസ് ആണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് അബ്ദുർ റഷീദ് സൂഫി.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: Peace Radio. Tune to reality.
2: പരിശുദ്ധ ഖുർആനിന്റെ അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിന്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അള്ളാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീൽ എന്ന അനിയനെ ഖാബീൽ എന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 491 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
2: Peace Radio. Tune to reality.
3: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ വശ്യസുന്ദരമായ പാരായണം ആസ്വദിക്കുന്നതിനു വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 38-ാം അധ്യായം സൂറത്തു സ്വാദ് 45 മുതൽ 66 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ്.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ മുനാഫിഖൂൻ 1-6 വരെയുള്ള വചനങ്ങളിലെ തജ്വീദ് നിയമങ്ങൾ പഠിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസ്ഹബി അജ്മാഇൻ, അമ്മാ ബാദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅക, ആ ജാഅ കണ്ടോ മോനെ, ജാഅ മുസാഫി നോക്ക്, ജാഅ കണ്ടോ, മദ്ദിന് ശേഷം ഹംസ, മദ്ദിന് ശേഷം ഹംസ, അപ്പോൾ അതിൻ്റെ പേര് മദ്ദ് മുത്തസിൽ എന്നാണ് പേര്. മദ്ദ് മുത്തസിൽ, മറ്റത് മദ്ദ് മുംഫസിൽ. മനസ്സിലായോ? മദ്ദ് മുത്തസിൽ, ഒരു കലിമത്തിൽ തന്നെ വന്നതുകൊണ്ട് മദ്ദ് മുത്തസിൽ, രണ്ട് കലിമത്തിലാവുമ്പോൾ മദ്ദ് മുംഫസിൽ കേട്ടോ. അതിൽ

0: ജുന്നത്തം ഫസദ്ദു ഇഖ്ഫാ, പിന്നെ വീണ്ടും അൻസബി, അതും ഇഖ്ഫാ. ഇന്നഹും വീണ്ടും ഒരു കലിമത്തിലുള്ള മദ്ദ്. ഇപ്പൊ എന്താ പേര്? അയ്വാ, മദ്ദ് മുത്തസിൽ. സഅനു യാമലൂൻ. പിന്നെ വഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും വഇൻ യഖൂലു
1: വഇൻ യഖൂലു
0: ഇദ്ഗാം بغنى ادغام بغنى تسمع لقولهم كانهم خشب مسنده
1: خشب مسنده
0: تنوين ششم ميم ابندا ادغام
1: بغنى
0: بنا يحسبون صيحه عليهم تنوين ششم عينان الهار عليهم പിന്നെ ഹുമുൽ അദുവു ഫഹ്ദർഹും ഖാതലഹുമുല്ലാഹു അന്ന യുഫക്കൂൻ. പിന്നെ വഇദാ ഖീല ലഹും തആലൗ യസ്തഗ്ഫിർ ഫിർ, കേട്ടോ, യസ്തഗ്ഫിർ. റാക്ക് മുമ്പ് കസറായതുകൊണ്ട് ഇവിടെ സുക്കൂനായതുകൊണ്ടും രാന പറയണ്ട, യസ്തഗ്ഫിർ ലക്കും, യസ്തഗ്ഫിർ എന്ന് പറയരുത്. എന്താ പറയണ്ടത്?
1: യസ്തഗ്ഫിർ ലക്കും.
0: അയ്യോ, رسول الله لووا رؤوسهم ورأيتهم يصدون وهم مؤمن أريلا رندم يمارتو أنه أبو نايتو منيك. بنا سواء عليهم تنوين ششم حمزان أبو إلهار أبو أبو أبو مدون تودان تن إلهار أبو سواء عليهم
1: سواء عليهم
0: അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും. വീണ്ടും അവിടെ തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറ, നൂൻ സാക്കിനക്ക് ശേഷം യാ ആണ്. അപ്പം നന്നായിട്ട് മണിക്കണം. എങ്ങനെ? ലൻ യഗ്ഫിറല്ലാഹു,
1: ലൻ യഗ്ഫിറല്ലാഹു.
0: ആ, ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ശരി, നമുക്ക് ഓതാം. أعوذ

0: അപ്പോൾ ആറായത്ത് കഴിഞ്ഞു. ഇൻഷാല്ലാ ബാക്കി അടുത്ത എപ്പിസോഡിൽ നോക്കാം. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാന്യ ശ്രോതാക്കൾ കേട്ടത് പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നിങ്ങൾ കേട്ടത് സൂറത്തുൽ മുനാഫിഖൂനിലെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ തജ്വീദ് നിയമങ്ങൾ പഠിപ്പിക്കാൻ ശ്രോതാക്കളെ സഹായിച്ചത് ബഹുമാന്യനായ മുബാറക് ബിൻ ഒമർ.
2: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന തൻസീൽ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി പാരായണം നിർവഹിക്കുന്നത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു.
1: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഖാലിദ് അൽ ജലീൽ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അല്ലാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ സൂറ ബക്കറ 44 മുതൽ 46 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുദ്ധ ഖുർആനിലെ 43 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതുപോലെ പാരായണത്തിൽ സാധാരണ ഓതിപ്പോകുന്ന സമയങ്ങളിലൊക്കെ വരാറുള്ള അബദ്ധങ്ങളും. അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് 44, 45, 46 ആയത്തുകളാണ്.

أتأمرون الناس أتأمرون ഹംസയുടെ ഉച്ചാരണമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അതമുറൂന എന്നല്ല ഓതേണ്ടത്, അതമുറൂനന്നാസ ഇങ്ങനെ ഓതണം. അതമുറൂന ഹംസയുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അന്നാസ നൂൻ ശദ്ദുണ്ട്, മണിക്കണം. ബിൽ ബിരി, പ്രിയമുള്ള ശ്രോതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക, ബിൽ ബിരി, ബിൽ ബിറി പറയരുത്, റാവിന് ശദ്ദ് കസർ, ബിൽ ബിറി അല്ല, ബിൽ ബിരി, ബിൽ ബിരി. തർക്കീഖാണ് ചെയ്യേണ്ടത് ശദ്ദുണ്ടെങ്കിലും. ധാരാളമായിട്ട് ആളുകൾ ബിൽ ബിറി എന്ന് പറയും, മിൻ ഷർറി പറയുന്ന പോലെ. ബിൽ ബിരി വതൻസൗന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻഫുസകും വഅൻതും, ഇവിടെയൊക്കെ ഈ മണിക്കലൊക്കെ ഈ ഗുന്നയെല്ലാം ഇഖ്ഫ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അൻഫുസകും ഫ ആണ് ശ്രദ്ധിക്കണം, അംഫു ആവരുത്, അൻഫുസകും. വഅൻതും ശേഷം സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നു, അൻഫുസകും വ. സാക്കിന മീമിനെ പൂർണ്ണമാക്കിയിട്ട് വേണം വ ഉച്ചരിക്കാൻ. ഓക്കെ, അൻഫുസകും വഅൻതും തത്ലൂൻ, തത്ത് തഅ്ന സുക്കൂൻ, തത്ലൂന അല്ല പറയേണ്ടത്, തത്ലൂനൽ കിതാബ് അല്ല, തത്ലൂന, തത്ലൂനൽ കിതാബ. അഫലാ തഅഖിലൂൻ, തഅഖിലൂൻ, ഐനും ഖാഫും ശ്രദ്ധിക്കണം, തഅഖിലൂൻ അല്ല, തഅഖിലൂൻ അല്ല, തഅഖിലൂൻ, തഅഖിലൂൻ. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് അതിൻ്റെ ഗൈനും ഖാഉം കഴിഞ്ഞുള്ള മുഗൾ ഭാഗം, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞാണ് ചെറുനാക്കിൻ്റെ ആ ഒരു സൈഡിൽ നിന്നാണ് ഖാഫ് വരുന്നത്. തഅഖിലൂൻ. അടുത്ത ആയത്തിൽ വസ്തഈനു ബിസ്സബരി വസ്സലാഹ്, വസ്തഈനു, വസ്തഈനു അല്ല, വസ്ത അല്ല, വസ്ത ത, വസ്തഈനു, വസ്തഈനു ബിസ്സബരി. സ്വാദ് ശ്രദ്ധിക്കണം, സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഇസ്തിഇലാന്റെ അക്ഷരമാണത്. അപ്പോൾ ബിസ്സബരി, സ സ ബിസ്സബരി. വസ്സലാഹ്, ഇവിടെയും സ്വാദ് ശ്രദ്ധിക്കുക, വസ്സലാഹ്. വഖഫ് ചെയ്യുമ്പോൾ, നിർത്തുമ്പോൾ വസ്സലാഹ്, വസ്സലാഹ്. വസ്സലാത്ത് എന്നല്ല, വസ്സലാത്ത് അങ്ങനെയല്ല, വസ്സലാഹ്. ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ടുള്ള വഖഫാണ് വേണ്ടത്. വ ഇന്നഹ നൂൻ ശദ്ദ് മണിക്കണം. ലകബീറത്തുൻ, ലകബീറ, റ ലകബീറത്തുൻ, ഇ തൻവീന് ശേഷം ഹംസ, ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം, അവിടെ മണിക്കരുത്. ലകബീറത്തുൻ ഇല്ല, ഇല്ല അലൽ ഖാശിഈൻ, ഇല്ല അലൽ, ഇല്ല ഐന് തൊണ്ടയുടെ മധ്യഭാഗം. ഇല്ല അലൽ പറയരുത്, ഇല്ല അലൽ എന്നല്ല, ഇല്ല അലൽ ഖാശിഈൻ, ഖ തൊണ്ടയുടെ മുഗൾ ഭാഗം. ഇല്ല അലൽ ഖാശിഈൻ, ഖാശിഈൻ. അടുത്ത ആയത്ത് الذين يظنون انهم الذين الذين الذين എന്ന് ഹംസയെ കനപ്പിച്ച് പറയരുത്, അൽഹംദുലില്ലാഹി അല്ല, അൽഹംദുലില്ലാഹി. അതുപോലെ الذين الذين الذين ذال ശ്രദ്ധിക്കണം, സി അല്ല, ذال. الذين يظنون ظ ظي ظو اظ اظ യളുന്നൂന, യളുന്നൂന എന്നാണ് അധികം ആളുകളും ഓത്. യളുന്നൂന, വാദിൻ്റെ ഉച്ചാരണമൊന്നും അധികം ആളുകൾക്കും അറിയില്ല, പ്രത്യേകിച്ചും തജ്വീദ് നിയമങ്ങളൊന്നും പഠിക്കാത്ത സാധാരണക്കാരിങ്ങനെ ഓതിപ്പോകുമ്പോൾ ശ്രദ്ധിക്കുക. യളുന്നൂന, നൂൻ ശദ്ദ് മണിക്കണം. യളുന്നൂന അന്നഹും, ഇവിടെയും നൂൻ ശദ്ദ് ഹുന്ന ചെയ്യണം. അന്നഹും മുലാഖു, സാക്കിന മീമിന് ശേഷം വീണ്ടും മീം, ഇദ്ഗാം മുതമാസിലൈൻ, മണിക്കണം. ഒറ്റ മീമാക്കി ഉച്ചരിക്കണം, അന്നഹും മുലാഖു, മുലാഖു റബ്ബിഹിം, വഅന്നഹും നൂൻ ശദ്ദ് ഗുന്ന ചെയ്യണം. ഇലൈഹി റാജിഊൻ, റാജിഊൻ, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, അവസാനത്തിൽ മദ് ആരിദ്ദുർ സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ربهم وأنهم إليه راجعون. സൂറത്തുൽ ബഖറയിലെ 44, 45, 46 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 44 മുതൽ 46 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ വശ്യസുന്ദരമായ പാരായണം ആസ്വദിക്കുന്നതിനു വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 38-ാം അധ്യായം സൂറത്തു സ്വാദ് 45 മുതൽ 66 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് മുഹമ്മദ് അൽ ബറക്.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ ആല് ഇംറാൻ 76 മുതൽ 79 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം الشيخ خليفة التنيجي.
3: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആൽ ഇംറാനിലെ 76 മുതൽ 79 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം നീറുന്ന ഹൃദയങ്ങൾക്ക് തേനാമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നാം പഠിക്കുന്നത് സൂറത്തു സ്വാഫാത്ത് 1-2 വചനങ്ങളാണ്. നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والصافات صفا فالزاجرات زجرا فالتاليات ذكرا സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ സൂറത്തായ സൂറത്തു സ്വാഫാത്താണ് നാം അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു സ്വാഫാത്ത് മക്കിയായ സൂറത്താണ്. മക്കി സൂറത്തുകളുടെ പ്രത്യേകതകൾ വിശ്വാസപരമായ കാര്യങ്ങളാണ് കാര്യമായി മക്കി സൂറത്തുകളിൽ പ്രതിപാദിക്കുന്നത്. വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയാണ് മക്കി സൂറത്തുകളിൽ അധികവും നമുക്ക് കാണാൻ സാധിക്കുക. മാത്രമല്ല, ഈ സൂറത്തിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ പരാമർശിക്കുന്നിടത്ത് പ്രാമാണികരായ മുഫസ്സിറീങ്ങൾ പറയുന്നു, ഒന്ന്, ബയാനു ഉസൂലുദ്ദീൻ, ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വിശദീകരിക്കുക. ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെ വളരെ സംക്ഷിപ്തമായി മുഫസ്സിറുകൾ അങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. വ അഹമ്മുഹ അൽ ഉസൂലു സലാസ, അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് 3 അടിസ്ഥാന കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അ തൗഹീദ്, അള്ളാഹുവിൻ്റെ ഏകത്വം. രണ്ടാമത്തേത് വൻ നുബുവ, പ്രവാചകത്വം, നുബുവത്ത്. അതേപോലെ തന്നെ വൽ ബഅസു ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ജീവിതം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ്. ഇതാണ് സൂറത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം. അതോടൊപ്പം തന്നെ സൂറത്തിൽ മുർസലീങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചരിത്രം, അതും പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. അംബിയ മുർസലീങ്ങളെക്കുറിച്ചുള്ള ചരിത്രവും സൂറത്തിൽ വിശദീകരിക്കപ്പെട്ടത് കാണാം. മക്കി മദനി എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുകൾ, സാമാന്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രാമാണികരായ മുഫസ്സിറീങ്ങൾ എന്താണ് മക്കി എന്താണ് മദനി എന്ന് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ കാര്യം, അൽ മക്കിയു ഹിയല്ലതി നസലത്ത് ഖബ്ലൽ ഹിജ്റ. ഈ സൂറത്തുകൾ, മക്കി സൂറത്തുകൾ, ഉൻസിലത്ത്, അത് അവതരിപ്പിക്കപ്പെട്ടത് ഖബ്ലൽ ഹിജ്റ, ഹിജ്റക്ക് മുമ്പാകുന്നു. ഫകുല്ലു മാ നസല ഖബ്ലൽ ഹിജ്റ ഫഹുവ മക്കി. അപ്പോൾ ഹിജ്റക്ക് മുമ്പ് അവതീർണമായ എല്ലാ സൂറത്തുകളും അത് മക്കിയായിരിക്കും. വ ഇൻ നസല ഫീ ഗൈരി മക്ക, മക്കയിൽ വച്ചല്ല അവതരിച്ചതെങ്കിൽ പോലും ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളൊക്കെ തന്നെ മക്കി എന്ന ഗണത്തിലാണ് വരിക. അതേപോലെ തന്നെ വകുല്ലു മാ നസല ബഅദൽ ഹിജ്റ ഫഹുവ മദനി. വ ഇൻ നസല ഫീ മക്ക,

0: ഹിജ്റക്ക് ശേഷം അവതീർണമായ സൂറത്തുകൾ മദനിയ്യ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. ഒരു വേള മക്കയിൽ വെച്ചാണ് അവതരിച്ചതെങ്കിൽ പോലും ഹിജ്റക്ക് ശേഷമാണെങ്കിൽ അത് മദനിയ്യ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. ഇതാണ് വളരെ മുൻഗണന അർഹിക്കുന്ന, പ്രാധാന്യമർഹിക്കുന്ന മുഫസ്സിറീങ്ങളുടെ അഭിപ്രായം. സൂറത്തിൽ ഒന്നാമത്തെ വാക്യം വസ്വാഫാതി സ്വഫ എന്നാണ് ആരംഭിക്കുന്നത്. സൂറത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വാഫാത്ത് എന്ന് പറഞ്ഞാൽ അണിയായി നിൽക്കുന്നവ. സ്വഫ് നമുക്ക് പരിചയമുള്ള പദമാണ്. അണി, നമസ്കാരത്തിലൊക്കെ തന്നെ സ്വഫ് നിൽക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ സൂറത്ത് ആരംഭിക്കുന്നത് മറ്റു പല സൂറത്തുകളെ പോലെ തന്നെ കസമിൻ്റെ വാവോടുകൂടിയാണ്, അഥവാ സത്യം ചെയ്തു പറയാനുള്ള വാവാണ്, വാവ് കൊണ്ടാണ് സൂറത്ത് ആരംഭിക്കുന്നത്. വസ്സാഫാതി സ്വഫ. വസ്സാഫാതി എന്ന് പറഞ്ഞാൽ അണിയായി നിൽക്കുന്നവ. മുഫസ്സിറീങ്ങൾ പറയുന്നു അത് ഐ അൽ മലായിക്ക, മലക്കുകളെക്കുറിച്ചാണ് അണിയായി നിൽക്കുന്നവ എന്ന് പറഞ്ഞത്. സ്വഫൻ, ശരിക്ക് അണിയായിട്ട്, ശരിയായ വിധത്തിൽ. അൽ വാവു വാവുൽ ഖസം. ഇതിലെ വസ്വാഫാത്തി എന്നതിലെ വാവ് കസമിൻ്റെ വാവാകുന്നു, അഥവാ സത്യം ചെയ്തു പറയാനുള്ള വാവാകുന്നു. വല്ലാഹി എന്നൊക്കെ പറയുന്നത് പോലെ. യുഖ്സിമു റബ്ബുന സുബ്ഹാനഹു വ തആല ബിസ്വാഫാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഫാത്തിനെ കൊണ്ട് സത്യം ചെയ്യുന്നു. അതേപോലെ തന്നെ അസ്സാജിറാത്ത് അത്താലിയാത്ത്, അതുപോലെ തന്നെ സാജിറാത്തിനെ കൊണ്ടും താലിയാത്തിനെ കൊണ്ടും. തുടർന്നുള്ള വചനങ്ങളിൽ വരുന്ന പദങ്ങളാണ് സാജിറാത്ത് താലിയാത്ത്. വസ്വാഫാത്ത്, ഈ സ്വാഫാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലായികത്തുൻ തസുഫു ഇൻദ റബ്ബിഹ സ്വഫൻ, അല്ലാഹുവിൻ്റെ അടുക്കൽ അണിയണിയായി നിൽക്കുന്ന മലക്കുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ സൂറത്തിലെ തന്നെ 165-ാമത്തെ വചനത്തിൽ കാണാം വഇന്നാ ലനഹ്നു സ്വാഫൂൻ, തീർച്ചയായും ഞങ്ങൾ അണിയായി നിൽക്കുന്നവർ തന്നെയാകുന്നു. മലായിക്കത്തുകൾ അവരെക്കുറിച്ച് പറഞ്ഞ കാര്യം അല്ലാഹു എടുത്തു പറയുന്നു. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനടുക്കിലേക്ക് വന്നു. സ്വഹാബത്തിനെ അവർ വ്യത്യസ്ത വിഭാഗങ്ങളായി, ഹൽക്കകളായി ഇരിക്കുന്നത് കണ്ടു. അവിടും ചോദിച്ചു മാലി അറാക്കും എസീൻ, എന്താണ് നിങ്ങൾ ഞാൻ ഇങ്ങനെ വ്യത്യസ്ത വിഭാഗമായി അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കാത്തവരായി കാണുന്നത്? അലാ തസുഫൂൻ, നിങ്ങൾക്ക് അണിയായി നിന്നുകൂടെ, അണിയായി നിന്നുകൂടെ. കമാ തസുഫുൽ മലായിക്ക ഇൻദ റബ്ബിഹ, മലക്കുകൾ അല്ലാഹുവിൻ്റെ അടുക്കൽ അണിയായി നിൽക്കുന്നത് പോലെ. ഖാൽ യുതിമ്മൂന സുഫൂഫൽ അവ്വല വയതറാസൗന ഫിസ്സഫി. അവിടുന്ന് പറഞ്ഞു അല്ലാഹുവിൻ്റെ മലക്കുകൾ അല്ലാഹുവിൻ്റെ അടുക്കൽ അണിയായി നിൽക്കുന്ന രീതി ആദ്യത്തെ സ്വഫ് പൂർത്തിയാക്കും, പിന്നെ അതിൻ്റെ അടുത്ത സ്വഫ് പൂർത്തിയാക്കും, കാലുകൾ ചേർത്ത് വെക്കുകയും ചെയ്യും. ഇതാണ് അവരുടെ രീതി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 430-ാമത്തെ ഹദീസായിട്ട് ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ മലായിക്കത്തുകളുടെ ആ സ്വഫിൻ്റെ രീതി, അല്ലെങ്കിൽ അവരെ വിശേഷണമായി പറഞ്ഞ കാര്യമാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ അവർ അണിയായി നിൽക്കുന്നു എന്നത്. ഓരോ വിശ്വാസിയുടെയും കടമയാകുന്നു സ്വഫ് സൂക്ഷിക്കുക, നമസ്കാരത്തിൽ സ്വഫിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക എന്നത്. പ്രവാചകൻ തിരുമേനിയുടെ ഹദീസ് അഭിഷേകമായി വളരെ ഗൗരവപൂർവ്വം തന്നെ അവിടുന്ന് സ്വഫിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞത് കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു ഫുദ്ദിൽനാ അലന്നാസി ബിസലാസ്, മറ്റു മനുഷ്യരിൽ നിന്ന് 3 പ്രത്യേകതകൾ കൊണ്ട് നമ്മൾ പ്രത്യേകമാക്കപ്പെട്ടിരിക്കുന്നു ഈ സമുദായം. ജുഇലത്ത് സുഫൂഫുന കസുഫൂഫിൽ മലായിക, ഒന്നാമത്തെ പ്രത്യേകത മലക്കുകളുടെ സ്വഫിനെ സ്വഫ് പോലെ നമ്മുടെ സ്വഫ് ആക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വഫായി നിൽക്കണം, അത് മലക്കുകളുടെ സ്വഫിനെ പോലെയാകുന്നു. പിന്നെ തുർബത്തുഹ ലന തഹൂറ, നമുക്ക് മണ്ണ് ശുദ്ധിയുള്ളതാക്കിയിരിക്കുന്നു. ഇദാലം നജിദിൽ മാ, നമ്മൾ വെള്ളം കണ്ടില്ലെങ്കിൽ. അപ്പോൾ വെള്ളം ലഭിക്കാത്ത അവസ്ഥയിൽ തയമ്മും ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റു സമുദായങ്ങൾക്കില്ലാത്ത മറ്റുള്ളവർക്കില്ലാത്തൊരു പ്രത്യേകതയായി പ്രവാചകൻ പറയുന്നു. അതേപോലെ തന്നെ വജുഇലത്ത് ലനൽ അർദു കുല്ലഹ മസ്ജിദ, നമുക്ക് ഭൂമി എല്ലാ സ്ഥലവും, ഭൂമിയിലെ എല്ലാ സ്ഥലവും പള്ളിയാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ സുജൂദ് ചെയ്യാനുള്ള സ്ഥലമാക്കിയിരിക്കുന്നു. അപ്പോൾ ആ ഹദീസിൽ സ്വഫിൻ്റെ പ്രാധാന്യം പ്രവാചകൻ വളരെ ശക്തമായി അല്ലെങ്കിൽ ഊന്നി പറയുന്നത് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിൽ 522-ാമത്തെ ഹദീസായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാകുന്നു. പക്ഷേ നമ്മുടെ ആളുകൾക്കിടയിൽ സ്വഫ് ആ കാര്യം പരിഗണിക്കുന്ന കാര്യത്തിൽ പലരും അലംഭാവം കാണിക്കാറുണ്ട്. ഇത്രയൊക്കെ വേണോ? കാലുകൾ അടുപ്പിച്ച് വെക്കുമ്പോൾ പോലും കാലുകൾ അടുപ്പിച്ച് വെക്കാൻ പറഞ്ഞത് പിശാചുക്കൾക്ക് നിങ്ങൾ ഗ്യാപ്പുണ്ടാക്കരുത്, അവർക്ക് വേണ്ടി നിങ്ങൾ ഒഴിവുണ്ടാക്കരുത് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പോൾ അതിനെയൊക്കെ പരിഹാസപൂർവ്വം കാണുന്ന, അതിനെ വളരെ നിസ്സാരമായി കാണുന്ന ആളുകളെ കാണാൻ സാധിക്കും. നമ്മൾ ആ സഹോദരന്മാരോട് അതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് തസ്വിയത്ത് സുഫൂഫ്, എങ്ങനെയാണ് സ്വഫ് ശരിയാക്കേണ്ടത്? പ്രധാനമായി രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സ്വഫ് ഒന്നാമത്തെ സ്വഫ് പൂർത്തിയാക്കി പിന്നെ അതിൻ്റെ അടുത്ത സ്വഫ് പൂർത്തിയാക്കുക എന്നതാണ്. അസ്വഫുൽ അവ്വൽ സുമ്മൽ അവ്വൽ എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെയൊക്കെ പള്ളികളിൽ ഇമാമിൻ്റെ തൊട്ടടുത്തുള്ള സ്വഫ് പൂർത്തിയാകുന്നത് കാണാം, അത് ശ്രദ്ധിക്കുന്ന ഇമാമുകളാണെങ്കിൽ. പക്ഷേ ശേഷമുള്ള സ്വഫും അതിനുശേഷമുള്ള സ്വഫുമൊന്നും അത്ര കണിശത കാണിക്കാറില്ല. ആളുകൾ വളരെ അകലം ഇട്ടുകൊണ്ടും ഗ്യാപ്പിട്ടുകൊണ്ടുമാണ് നിൽക്കാറുള്ളത്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. രണ്ടാമത് സ്വഫിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഫഇന്ന തസ്വിയത്ത സുഫൂഫ് മിൻ തമാമി സ്വലാ, പ്രവാചകൻ തിരുമേനി പറഞ്ഞു, നമസ്കാരത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമാകുന്നു സ്വഫ് ശരിയാക്കൽ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, വഅന്ന തറാസ ഫി സുഫൂഫ്, സ്വഫിൽ ഇട തൂർന്ന് നിൽക്കണം, കാലുകൾ അടുത്തടുത്ത് വെക്കുക. സ്വഫുകൾ ഒന്നാമത്തെ സ്വഫ് പൂർത്തിയായി അതിനുശേഷം രണ്ടാമത്തെ സ്വഫ് പൂർത്തിയാക്കുക എന്നതുപോലെ തന്നെ കാലുകൾ അടുത്തടുത്ത് വെക്കുക. ഇത് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ എടുത്തു പറഞ്ഞ കാര്യമാകുന്നു. രണ്ടാമത്തെ വചനം ഫസ്സജിറാതി സജിറാ, സജിറാത്ത് എന്ന് പറഞ്ഞാൽ ആട്ടിക്കളയുന്നവ, അകറ്റിക്കളയുന്നവ, അതേപോലെ തന്നെ തെളിച്ചു കൊണ്ടുപോകുന്നവ എന്നൊക്കെയാണ് അർത്ഥം. മുഫസ്സിരീങ്ങളിൽ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ സജിറാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്ന മലായിക്കത്തുകളെക്കുറിച്ചാകുന്നു. അൽ മലായിക്കത്തു തസ്ജുറു സഹാബ ലിയജ്തമിഅ, മേഘങ്ങൾ ഒരു ഭാഗത്തു നിന്ന് തെളിച്ചു കൊണ്ടുപോയി അതിനെ ഒരുമിച്ച് കൂട്ടുന്നു. അങ്ങനെ മേഘങ്ങൾ ഒരുമിച്ച് കൂട്ടി ആ മേഘങ്ങളിൽ നിന്നാണ് മഴ വർഷിക്കുന്നത്. ഖുർആനിലെ 24-ാമത്തെ സൂറത്തായ സൂറത്തു നൂറിലെ 43-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹ ثم يؤلف بينه ثم يجعله ركاما فترى الودك يخرج من خلاله ألم ترى ني കണ്ടില്ലേ, അന്ന الله يزجي سحابا, അല്ലാഹു മേഘങ്ങളെ ഇളക്കി വിടുന്നു, ثم يؤلف بينه, പിന്നെ അവയെ കൂട്ടി ഇണക്കുന്നു. ഒരു ഭാഗത്തുന്ന് മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോയി മേൽക്കുമേൽ അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടുന്നു. ثم يجعله ركاما, എന്നിട്ട് അതിനെ അട്ടിയാക്കുന്നു, ഒന്നിനുമേൽ ഒന്ന് എന്ന രൂപത്തിൽ. അല്ലാഹു പറയുന്നു, ഫതറൽ വദക, മഴയെ നിനക്ക് കാണാം, യഖ്റുജു മിൻ ഖിലാലി, ആ മേഘക്കീറുകൾക്കിടയിലൂടെ പുറത്തു വരുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്ന മലായിക്കത്തുകളെക്കുറിച്ചാണ് ഫസ്സാജിറാതി സജറാ, ഒരു തെളിച്ചു കൊണ്ടുപോകൽ, ഒരു ആട്ടിവിടൽ, ആട്ടിവിടുന്നവ എന്ന് അള്ളാഹു പറഞ്ഞത് എന്നാണ് മുഫസ്സിരീങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഈ ആയത്തിലെ പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സജറ യസ്ജുറു സജറൻ, സജറ എന്ന് പറഞ്ഞാൽ ആട്ടിക്കളഞ്ഞു, അതേപോലെ തെളിച്ചു കൊണ്ടുപോയി ചലിപ്പിച്ചു എന്നൊക്കെയാണ് അർത്ഥം. എന്നതുപോലെ തന്നെ സ്വാഫാത്ത്, ഒന്നാമത്തെ വചനത്തിലെ സ്വാഫാത്ത് എന്നതിലെ സ്വാഫത്തുൻ ജം ആണ് സ്വാഫാത്ത്. സ്വാഫത്ത് എന്ന് പറഞ്ഞാൽ അണിയായി നിൽക്കുന്നത്, അതിൻ്റെ ബഹുവചന രൂപമാണ് സ്വാഫാത്ത് എന്നത്. പദങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ നമ്മൾ പഠിക്കുന്ന ആയത്തുകൾ ഒന്നുകൂടി പതിയാൻ, ഒന്നുകൂടി കൃത്യമായി മനസ്സിലാക്കാൻ അത് നമ്മളെ സഹായിക്കും. മറ്റൊരു വ്യാഖ്യാനമനുസരിച്ച് തസ്ജുറുൽ മയ്യിത മയ്യിത്തൽ കാഫിർ ഇൻദ മൗതിഹി, അഥവാ കാഫിറായ മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കുന്ന, ആ റൂഹിനെ പിടിക്കുന്ന മലക്കുകളെക്കുറിച്ചാണെന്നും ചില മുഫസ്സിറുകൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ ഫസ്സാജിറാത്തി സജ്റാ, ശക്തമായി തെളിച്ചുകൊണ്ടുപോകുന്നവ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ അകറ്റിക്കളയുന്നവ തന്നെയാണ് സത്യം, ആട്ടിക്കളയുന്നവ തന്നെയാണ് സത്യം എന്നാണ് ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ വചനം ഫത്താലിയാതി ദിക്റാ, ഫത്താലിയാതി എന്നിട്ട് പാരായണം ചെയ്യുന്നവ, ദിക്റാ ദിക്റിനെ ഉത്ബോധനത്തെ, അവിടെ ഉദ്ദേശിക്കുന്ന ദിക്ർ അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ചാണെന്നാണ് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദിക്റു ഹുവൽ ഖുർആൻ കമാ ഖാല സുബ്ഹാന ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, തീർച്ചയായും നാം ആകുന്നു ഈ ദിക്റിനെ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. സൂറത്തുൽ ഹിജ്റിലെ ഒമ്പതാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണെന്നാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. മലായിക്കത്തുകൾ മുർസലീങ്ങൾക്ക്, പ്രവാചകന്മാർക്ക് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ, ദിക്റുകൾ എത്തിച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ അവർ, മലായിക്കത്തുകൾ, അള്ളാഹുവിൻ്റെ ദിക്ർ പാരായണം ചെയ്യുന്നവരാണ്. വല്ലാഹു സുബ്ഹാനഹു വതആല വക്കല ബിദ്ദിക്രി മലായിക്ക തതനസ്സലു ബിഹി അലാ റുസുലി, അല്ലാ മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ മലക്കുകൾ അത് അമ്പിയാക്കൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നു. ഫഹും യത്ലൂന ദിക്റ അലാ റസൂലില്ലാഹ് സ്വലവാത്തുല്ലാഹി വസലാമുഹു അജ്മഈൻ, അവർ അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾക്ക്, ദൂതന്മാർക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ ദിക്ർ നടത്തുന്ന അഥവാ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെക്കുറിച്ചും ഉദ്ദേശിക്കപ്പെടാവുന്നതാണ്. അൽ ഖുർആ, ഖുർആൻ ഓതുന്ന ആളുകൾ എന്നും ചില മുഫസ്സിരീങ്ങൾ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ദിക്ർ എന്ന് പേര് വരാൻ കാരണം? ലിഅന്നഹു ദിക്റുല്ലാഹി അസ്സ വജൽ ഫഇന്നഹു മിൻ അഫ്ദലി ദിക്ർ, അള്ളാഹുവിൻ്റെ ദിക്റാകുന്നു അള്ളാഹുവിൻ്റെ കലാം. ദിക്ർ എന്ന് മാത്രമല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാകുന്നു ഖുർആൻ. വലിഅന്നഹു യദ്കുറുൽ ഇൻസാൻ ബിറബ്ബി, ഖുർആനിലൂടെ ഒരു ദാസൻ, ഒരു മനുഷ്യൻ റബ്ബിനെ ഓർക്കാൻ കാരണമാകുന്നു. രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, വലിഅന്നഹു നദ്കുറുൽ യദ്കുറുൽ ഇൻസാന ബി അഹ്കാമി റബ്ബിഹി, അള്ളാഹുവിൻ്റെ മതവിധികൾ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതാണ് ഒരു കാരണം. നാലാമത്തെ കാരണം, വലിഅന്നഹു യുദക്കിറുൽ ഇൻസാന ബി നിഅമി റബ്ബി, തൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ കലാം. വലിഅന്നഹു ദക്കറ ലിമൻ അമില ബിഹി ഐ ഷറഫ വറഫഅഹു കമാ ഖാല തആല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം മനുഷ്യനെ ഔന്നത്യത്തിലേക്ക്, ശ്രേഷ്ഠതയിലേക്ക് നയിക്കുന്നു. ഇതൊക്കെയാണ് ദിക്ർ എന്ന് പേര് വരാൻ കാരണം. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ കലാം കൂടുതൽ പഠിക്കുകയും അതിലൂടെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
1: ബറകല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം പഠിച്ചത് സൂറത്തു സ്വാഫാത്തിലെ 1-2 വചനങ്ങളാണ്. നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ വാഖിയ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
3: സൂറത്തുൽ വാഖിയ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅത്തിഹാ കാദിബ ഖാഫിദത്തുർ റാഫിഅ.

0: حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم.
1: Peace Radio. Tune to reality.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി? പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ. ഖുർആൻ ടെലിക്യൂസ് അവതരിപ്പിക്കുന്നത് ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ജുസ്ഇൽ നിന്ന് നന്നായി മനപ്പാഠം പഠിച്ച കുട്ടികൾ വിശുദ്ധ ഖുർആനിൽ നിന്നും 30-ാമത്തെ ജുസ്ഇൽ നിന്ന് 3 ചോദ്യങ്ങളും അതിന് ഉത്തരം പറയുന്ന കുട്ടികൾക്ക് പീസ് റേഡിയോ നൽകുന്ന നല്ല ഒരു സമ്മാനവും, അതാണ് പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആമുഖത്തിൽ അങ്ങനെ പറയാൻ കാരണം, കുട്ടികൾ പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് വിളിക്കുമ്പോൾ അവസാനത്തെ ജുസ് നന്നായി മനഃപ്പാഠമാക്കിയിരിക്കണം. അതോടൊപ്പം ആ സൂറത്തുകളിലെ ആയത്തുകളുടെ എണ്ണവും ഏത് തരത്തിൽ ചോദിച്ചാലും ഉത്തരം കഴിയാവുന്ന രീതിയിലായിരിക്കണം പങ്കെടുക്കേണ്ടത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുട്ടികളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യമായി നമ്മോടൊപ്പം സംസാരിക്കുന്നതും ടെലിഗിസിൽ പങ്കെടുക്കുന്നതും ആരാണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
6: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
5: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
6: ഫർഹാന.
5: ഫർഹാന, ഫർഹാന എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
6: നാലാം ക്ലാസ്സില്.
5: ഓക്കെ, എന്താ സ്കൂളിന്റെ പേര്?
6: തോക്കാമ്പാറ.
5: ഓക്കെ, അപ്പൊ സ്ഥലം?
6: കോട്ടക്കൽ.
5: കോട്ടക്കൽ. ഓക്കെ. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ജുസ്ഇൽ നിന്ന് മൂന്ന് ചോദ്യങ്ങളാണ്, നമുക്കറിയാലോ.
6: ആലെ
5: വരെ പഠിച്ചിട്ടുള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം, മോള് ഉത്തരം അറിയാവുന്നത് കൃത്യം. ഓക്കെ ഓക്കെ, അപ്പൊ ഹൈഫുള്ള് പഠിച്ചോണ്ടിരിക്കുന്നുണ്ട് അല്ലേ. എവിടെന്നാ പഠിക്കുന്നത്? അപ്പോ ചോദ്യം ഒന്നാമത്തേത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം التي لم يخلق مثلها في البلاد. ആയത്തിന്റെ തൊട്ടടുത്ത് വരുന്ന ആയത്ത് പാരായണം ചെയ്യാം. التي لم يخلق مثلها في البلاد.
6: بسم الله الرحمن الرحيم. وثمود الذي جاب صخر بالواد.
5: اوكي. أردت آيته؟ നെക്സ്റ്റ് ആയ. ഓക്കെ, മാഷാല്ലാ. ഫസ്റ്റ് ആയത്ത് ഒന്നുകൂടി ഓതിക്കേ. വസമൂദ അല്ലദീന. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി രണ്ടാമത്തെ ചോദ്യം, സൂറത്തു അശ്ശംസ്, സൂറത്തു ശംസിൽ എത്ര വചനങ്ങളാണ് ഉള്ളത്? സൂറത്തു ശംസ് പതിനൊന്ന് ആയത്തിലെ. സൂറത്തു ശംസിൽ പതിനൊന്ന് ആയത്തുകളല്ലോ, പതിനഞ്ച് ആയത്തുകളുണ്ട്. നമ്മള് ഒരു നാലായത്ത് ഓതിക്കെ ശംസിന്റെ.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ.
5: ഓക്കേ.
6: വല്ലൈലി
5: വല്ലൈലി ഇദാ യഖ്ഷാഹ. മാഷാല്ലാ. അപ്പൊ മോൾക്ക് ആ സൂറത്ത് ഓതാനൊക്കെ അറിയാലേ. ആ, മറന്നു പോകാതിരിക്കാൻ റിപ്പീറ്റ് ചെയ്യാറില്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ നന്നായി പഠിക്കാം. ഈ ഒരു ജുസ് മുഴുവനായിട്ട് പെട്ടെന്ന് പഠിച്ചതിന് ശേഷം ടെലിഗിസിൽ വീണ്ടും പങ്കെടുക്കണം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് തുടരുകയാണ്, അടുത്തൊരു കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ്?
7: ആദിൽ.
5: ആദിൽ മോൻ എവിടുന്നാണ് വിളിക്കുന്നത്? എവിടെയാണ് സ്ഥലം?
7: മേൽമുറി.
5: മേൽമുറി. സ്കൂളിൽ മദ്രസയിലൊക്കെ പഠിക്കുന്നുണ്ടോ? എത്രാം ക്ലാസ്സിലാണ്?
7: ആറാം ക്ലാസ്സിൽ.
5: സ്കൂളിലും മദ്രസയിലും ആറാം ക്ലാസ്സിലാ? ഓക്കെ ഓക്കെ. ഖുർആനൊക്കെ നന്നായി ഓതാറുണ്ടാ? പീസ് ഖുർആൻ റേഡിയോ കേൾക്കാറുണ്ടോ? പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? മറ്റു പ്രോഗ്രാമുകളൊക്കെ
7: ഖുർആനല്ലേ?
5: ശരി, ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. സൂറത്തുൽ ഖദർ, സൂറത്തുൽ ഖദർ ആ സൂറത്തിൽ എത്ര ആയത്തുകളുണ്ട് എന്നതാണ്. സൂറത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ കുറിച്ചൊക്കെ പറയുന്ന ആ
7: സൂറത്ത്
5: എത്രയാണ്? അഞ്ചായത്ത്. മാഷാ, അഞ്ചായത്തുകളാണ് സൂറത്തുൽ ഖദറിൽ ഉള്ളത്. ഉത്തരം ശരിയാണ്. മോന, ആ സൂറത്ത് നോദിക്കെ നോക്കട്ടെ.
7: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة تروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر.
5: ما شاء الله നല്ല പാരായണമാണ്, നല്ല ട്യൂണൊക്കെ ഉണ്ട്, നല്ല സൗണ്ട്. മാഷാല്ലാ. മോനെ, ഖുർആൻ വേറെ പഠിക്കുന്നുണ്ടോ? എവിടുന്ന പഠിക്കുന്നത്?
7: സ്കൂൾ ഓഫ് ഖുർആൻ.
5: ആ പഠിക്കുന്നു. മാഷാല്ലാ, നല്ല കുട്ടിയാണ്, നല്ല ഒത്താണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം إن لدينا أنكالا وجحيما وطعاما ذا غصة وعذابا أليما. أدت آية تودا.
7: أعوذ بالله من الشيطان الرجيم يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا.
5: Very good. ما شاء الله ما شاء الله. ما دي تو سورة المزمل لأ آية تانا چودي چودي لأ. ما شاء الله ما لأ ننائي تودي. اترى پڑي چودن دمون عدل مون ഏത് സൂറത്ത് വരെ പഠിച്ചിട്ടുണ്ട്? അപ്പൊ ഇനി ലാസ്റ്റ് ചോദ്യം കേട്ടോ, മൂന്നാമത്തെ. ഇനി രണ്ടായത്ത് ഞാൻ ഓതാം, ആ രണ്ടായത്തും ഏത് സൂറത്തിലാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. أعوذ بالله من الشيطان الرجيم فتنادوا مصبحين أن

0: സൂറത്തുൽ ഖലം.
1: സൂറത്തുൽ ഖലം. മാഷാ സൂറത്തുൽ ഖലമിലെ രണ്ടായത്തുകളാണ് ഞാൻ ഓതിയത്, 21, 22. അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും മാഷാ ശരിയാണ്. അപ്പൊ മൂന്ന് ഉത്തരവും ശരിയായിരിക്കാണ് ഇൻഷാല്ല ആദിൽ മോന് നല്ല പീസ് റേഡിയോ നൽകുന്ന സമ്മാനം ലഭിക്കുന്നതാണ്. മോനെ അതിന്റെ തൊട്ടടുത്തായത് ഓതോ. أن يغدوا على حرثكم إن كنتم صارمين.
0: أعوذ بالله من الشيطان الرجيم. فانطلقوا وهم يتخافتون. ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين.
1: ഓ മതി മതി മതി മതി, മാഷാല്ലാ, നല്ല ഉഷാറായിട്ട് പഠിച്ചതിന്റെ കൂടെ തന്നെ നന്നായി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലേ, അതുകൊണ്ടാണ് പെട്ടെന്ന് ചോദിക്കുമ്പോഴൊക്കെ ഉത്തരം പറയാൻ കഴിയുന്നത്. മറ്റു കുട്ടികളൊക്കെ ഇതുപോലെ ആദിൽ മോൻ ഓതിയതുപോലെ തന്നെ പഠിക്കുകയും ഇതേ രീതിയിൽ നന്നായി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ മോനിക്ക് കൂടുതലായിട്ട് പഠിച്ചത് നിലനിർത്താനും കഴിയും. ഏതായാലും ആദിൽ മോന് ഖുർആൻ മുഴുവനും പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഇൻഷാല്ലാ. അപ്പം ഏതായാലും ആദിൽ മോന് പീസ് റേഡിയോ ഖുർആൻ ടെലിഗസിൽ സമ്മാനം ലഭിക്കുന്നതാണ്. ഓക്കെ, വലിയ സന്തോഷം. ഇൻഷാല്ലാ. السلام عليكم ورحمة الله وبركاته.
0: وعليكم السلام ورحمة الله وبركاته.
1: بيس قرآن راديو تليغيز ويندوم تدرغ يانا أدتر قولي ليك بغا. السلام عليكم ورحمة الله وبركاته.
0: وعليكم السلام ورحمة الله وبركاته.
1: بيس قرآن راديو تليغيز ليك سواغدم أرانا മുഹമ്മദ് സൽമാൻ. യു യു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഫുള്ള്? ഓക്കെ, മറ്റേ വീട് എവിടെയാ?
0: കൊല്ലം കണ്ണമല.
1: എവിടെയാണ് പഠിക്കുന്നത്?
0: കണ്ണമല MGK സ്കൂൾ.
1: എത്രാം ക്ലാസ്സിലാ? അഞ്ചാം ക്ലാസ്സിലാണ്. ഓക്കെ, മദ്രസയിലൊക്കെ പഠിക്കുന്നുണ്ടോ? ഏത് മദ്രസയിലാ? മദ്രസന്റെ പേര്? ഓക്കെ, എവിടെയാണ്?
0: മലപ്പുറത്താണ്.
1: എന്താ അതിന്റെ പേര്? ഓക്കെ ഓക്കെ. അപ്പൊ ഖുർആനൊക്കെ നന്നായി പഠിക്കുന്നുണ്ടോ? ഹൈഫുൾ പഠിക്കുന്നുണ്ടോ? പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിൽ മൂന്ന് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഅമ്മാ മൻ ഊതിയ കിതാബഹു വറാഅ ദഹ്രി فسوف يدعو ثبورا ويصلى سعيرا. Next ayat oda.
0: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنه كان ليا
1: إنه كان
0: إنه كان في أهله مسرورا إنه أن لن يغفر ولا إن ربه كان به بصيرا.
1: مدي. أوكي. من وديه ده كاركتان سورة الانشقاق لأ آيات تغلا يرنو نانو وديه ده أدن ده باقي أنا من وديه ده ما شاء الله. نيران دامت تشوديم نانو ഒരു രണ്ട് ആയത്തുകൾ ഒരു സൂറത്തുനിന്ന് ഓതും, ആ സൂറത്തിന്റെ പേരാണ് പറയേണ്ടത്. ഓക്കേ.

0: لكم في الجارية لنجعلها لكم تذكرة وتعيها أذن واعية. ഈ രണ്ടായത്തുകളും ഏത് സൂറത്തിലാണ്? ഏത് സൂറത്തിലെന്നറിയോ? ഏതുവരെ മോന് പഠിച്ചിട്ടുള്ളത്? പുതിയ ആയത്തുകൾ ഇതിലെന്നറിയോ?
1: മനസ്സിലായില്ല.
0: ഈ രണ്ട് ആയത്തുകളും ഏത് സൂറത്തിൽ ഇതെന്നറിയോ? സൂറത്തു തൂറല്ല, സൂറത്തുൽ ഹാഖയിലെ ആയത്തുകളായിരുന്നു ഓതിയത്. സൂറത്തുൽ ഹാഖ. മോന് ഈ ജുസൊക്കെ പഠിച്ചതാണല്ലോ അല്ലേ? നന്നായി റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് എല്ലാ ദിവസവും ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കണം. എല്ലാ ദിവസവും ഓതാറുണ്ടോ? ആ, എന്നും ഒരു അരക്കാൽ ജുസോ അര ജുസോ ഒക്കെ പഠിച്ചു കഴിഞ്ഞത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആയത്ത് കേൾക്കുമ്പോൾ അതിന്ന ഭാഗത്താണ്, ഇന്ന സൂറത്തിലാണെന്ന് പെട്ടെന്ന് മനസ്സിൽ നിൽക്കും. അപ്പോൾ കുറച്ചുകൂടി മോനെ റിപ്പീറ്റ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഏതായാലും പീസ് റേഡിയോ ഒക്കെ വിളിച്ചതിൽ വലിയ സന്തോഷം അറിയിക്കുന്നു. ഇൻഷാല്ലാ ഇനി കൂടുതൽ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും വിളിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇതോടുകൂടി ഇന്നത്തെ പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് അവസാനിക്കുകയാണ്. വളരെ നന്നായി പങ്കെടുത്ത, നന്നായി ഖുർആനെ കോതിയ, നമ്മോട് സംസാരിച്ച എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിച്ച് എൻ്റെ ശബ്ദം ഈ ഒരു സമയത്ത് കേട്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകമായ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ടെലിഗിസിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നിങ്ങൾ ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസ്. പങ്കെടുത്തത് ഫറഹാന കോട്ടക്കൽ, ആദിൽ മേൽമുറി, മുഹമ്മദ് സൽമാൻ കൊല്ലം. അവതരിപ്പിച്ചത് ജാഫർ സലഫി.
3: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, സൂറ ബക്കറയിലെ 40-41 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 39 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ ഓതിപ്പോകുന്ന സമയങ്ങളിൽ വരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പഠിച്ചു വരുന്നത് ഇൻഷാ അള്ളാ. ഇന്ന് 40-41 ആയത്തുകളാണ് എടുക്കുന്നത്.

യാ ബനീ ഇസ്രായീൽ. ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ യാഇന് ശേഷം ഇസ്രായീൽ എന്നതിലെ ആദ്യത്തിൽ ഹംസ, മുൻഫസിൽ, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. മദ്ദിൻ്റെ അക്ഷരമായ യാഇന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. ഇനി ഇസ്രായീൽ, ഈ മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ, ഇസ്രോ മദ്ദിൻ്റെ അക്ഷരം അലിഫ്, ദെൻ ഈ ഹംസ അതേ പദത്തിൽ, ഇസ്രായീൽ എന്ന പദത്തിലാണ് അലിഫും ഹംസയുള്ളത്. മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഉദ്ഖുറു നിഅമതി അല്ലതി യാ ബനി ഇസ്രായീല ഉദ്ഖുറു, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഉദ്ഖുറു ഇസ്രായീല ഉദ്ഖുറു നിഅമതി അല്ലതി. ഇവിടെ നിഅമതി ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിഅമതി അല്ലതി യാ എന്നതിനെ ഹംസയാക്കി ഉച്ചരിക്കരുത്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിഅമതി അല്ലതി അല്ല, നിഅമതി അല്ലതി അല്ല, നിഅമതി അല്ലതി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകൾ സ്വന്തമായിട്ട് ഖുർആൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പ്രത്യേകം മാർക്ക് ചെയ്താൽ, പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുന്നത് ഖൈറുണ്ടാവും ഇൻഷാല്ലാ. നിഅമതി അല്ലതി അൻഅംതു, അല്ലതി അൻഅംതു, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ യാഇന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് ഖദറിൽ നീട്ടാവുന്നതാണത്. അൻഅംതു അൻഅംതു, ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് അൻഅംതു എന്ന് പറയരുത്. സൂറത്തുൽ ഫാത്തിഹയിലും ഈ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും ആ ക്ലാസ്സിൽ. അൻഅംതു അൻഅംതു, അൻഅംതു അലൈക്കും അല്ല, അൻഅംതു അൻഅംതു അലൈക്കും വഔഫു, അലൈക്കും വഔഫു. സാകിന മീമിന് ശേഷം വ, ഇവിടെ മീമിനെ പൂർണ്ണമാക്കി അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് മീമിനെ പൂർണ്ണമാക്കണം. അലൈക്കും വ, അലൈക്കും വഔഫു ബിഅഹ്ദി, ബിഅഹ്ദി, ബിഅഹ്ദി, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ബിഅഹ്ദി ഊഫി, മദ്ദിൻ്റെ അക്ഷരമായ യാഇന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ. ഊഫി ബിഅഹ്ദിക്കും, ഊഫി ബിഅഹ്ദിക്കും, ഊഫി ബിഅഹ്ദിക്കും, അവിടെ നീട്ടരുത്. ഊഫി ബിഅഹ്ദിക്കും, ബിഅഹ്ദിക്കും, ഐനും ഹാഉം, മഖ്റജുകൾ അടുത്ത അക്ഷരമാണ് ഐനും ഹാഉം. ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴെ ഭാഗം, കൃത്യമായിട്ട് ഇതിനെ ഉച്ചരിക്കണം. വഇയായ ഫർഹബൂൻ, വഇയായ, വഇയായ, യാഇന് ശദ്ദുണ്ട്. വഇയായ എന്ന് കട്ടികൂട്ടി പറയരുത്, സാധാരണ രൂപത്തിൽ പറഞ്ഞാൽ മതി. വഇയായ ഫർഹബൂൻ, ഫർ ഫർഹബൂൻ. അടുത്തതായത് വആമിനു ബിമാ അൻസൽതു, ബിമാ അൻസൽതു, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ. ഇനി അൻസൽതു ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മുസദ്ദിഖൻ സാദ്, മുസദ്ദിഖൻ സാദാണ് സീനാക്കി ഉച്ചരിക്കരുത്. മുസദ്ദിഖൻ എന്ന് പറയരുത്, മുസദ്ദിഖൻ, മുസദ്ദിഖൻ ലിമാ, മുസദ്ദിഖ ഖാഫ് തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന, മുസദ്ദിഖൻ ലിമാ, മുസദ്ദിഖൻ ലിമാ, ലിമാ മഅകും വലാ തകൂനു മഅകും വല. സാകിന മീമിന് ശേഷം വ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ധാരാളമായിട്ട് ക്ലാസ്സുകളിലൂടെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. വലാ തകൂനു ഔവല, വലാ തകൂനു ഔവല, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. വലാ തകൂനു ഔവല കാഫിരിൻ ബിഹ്, കാഫിരിൻ ബിഹ്, തൻവീന് ശേഷം ബ, ഇഖ്ലാബ്, തൻവീനിനെ മീമാക്കി മാറ്റണം, അതാണ് ഇഖ്ലാബ്. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, കാഫിരിൻ ബിഹ്, കാഫിരിൻ ബിഹ്. വലാ തഷ്തറു, വലാ തഷ്, ഷീൻ പ്രത്യേകം ശ്രദ്ധിക്കുക, തഫഷി പരത്തി ഉച്ചരിക്കണം. വലാ തഷ്തറു ബി ആയാതി സമനൻ ഖലീല, സമനൻ ഖലീല അല്ല, സ ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം ദാലിനേക്കാൾ അല്പം കൂടെ പുറത്തോട്ട് നിൽക്കണം, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ, അതാണ് ത.
ثمنا ثمنا قليلا ثمنا ق تنوين ششم قاف ഇവിടെ ഇഖ്ഫാം ബിഗുന്ന, അതേസമയം ഖാഫാണ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും ശ്രദ്ധിക്കണം. സ്വരഭാരത്തിൽ മണിക്കാൻ ശ്രദ്ധിക്കുക. ഥമനം ഖലീല ഥമനം ഖലീല ഖാഫ് ശ്രദ്ധിക്കുക. വഇയായ ഫത്തഖൂൻ വഇയായ, നേരത്തെ പറഞ്ഞതുപോലെ യാഇന് ശദ്ദുണ്ട്. വഇയായ വഇയായ എന്ന് ഓതരുത്. വഇയായ ഫത്തഖൂൻ വഇയായ ഫത്തഖൂൻ, ഇങ്ങനെ അക്ഷരങ്ങൾക്ക് ഈ യാ എന്ന അക്ഷരത്തിന് ശബ്ദമുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ ഉച്ചരിക്കണം. വഇയായ ഫത്തഖൂൻ ഫത്തഖൂൻ ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കണം. മഖ്റജ് തെറ്റിക്കാതെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇൻഷാല്ലാ ഈ ഭാഗം ഒന്നുകൂടെ നമുക്ക് ഓതാം. യാ ബനീ ഇസ്രായീൽ ഇൽക്കുറൂ നിഅമതി അല്ലതീ അൻഅംതു അലൈ

0: സൂറത്തുൽ ബഖറയിലെ 40-41 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. കൃത്യമായി തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 40-41 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മക്കയുടെയും മദീനയുടെയും വിശുദ്ധ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ഖുർആന്റെ മധുരസ്വരങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫാത്തിറിലെ 11 മുതൽ 26 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗരിബ് നമസ്കാരത്തിൽ സൂറത്ത് ദുഹ, സൂറ മഊൻ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷൈഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിന്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിനിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കിത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ അതെ. പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിലും വിശിഷ്ടമായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, ഹറമൈൻ ലൈവ്. ഹറമൈൻ ലൈവ് നമുക്കറിയാം, മക്ക മദീന ഹറമുകളിലെ മഗ്രിബ് ഇശ നമസ്കാരങ്ങൾക്ക് അതുപോലെ തന്നെ സുബഹി മഗ്രിബ് നമസ്കാരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ അവർ നമസ്കാരത്തിൽ നിർവഹിച്ച ഖുർആൻ പാരായണങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേക പരിപാടിയാണ് ഹറമൈൻ ലൈവ്. ഇപ്പോൾ മക്ക ഹറമിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിന് നേതൃത്വം നിർവഹിച്ച ഷെയ്ഖ് ബന്ദർ ബലീലയുടെ സൂറത്തു റൂമിൻ്റെ 26 മുതൽ 60 വരെയുള്ള വചനങ്ങളും, മദീന മസ്ജിദിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നിർവഹിച്ച ഷെയ്ഖ് അബ്ദുൽ ബാരി അസ്ബൈത്തിയുടെ സൂറത്തു അഹ്സാബിൻ്റെ 41 മുതൽ 48 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. നമുക്ക് നേരെ ഹർമൈൻ ലൈവ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം.

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹറമൈൻ ലൈവ് പ്രോഗ്രാമാണ്. മക്ക മദീന ഹറമുകളിൽ വിവിധ നമസ്കാരങ്ങൾക്ക് ഇമാവുമാർ പാരായണം നിർവഹിക്കുന്ന ആയത്തുകളെ, സൂറത്തുകളെ അതേപ്രകാരം നമുക്ക് കേൾപ്പിക്കാനുള്ള അവസരങ്ങളിലൂടെയാണ് ഹറമൈൻ ലൈവ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് ഷെയ്ഖ് ബന്ദർ ബലീലയുടെയും ഷെയ്ഖ് അബ്ദുൽ ബാരി തുബൈത്തിയുടെയും പാരായണങ്ങളാണ്.
1: ഖുർആൻ റേഡിയോയിൽ ഇനി കിഡ്സ് ടൈം. പ്രശസ്ത ഖാരി ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ് സൂറത്തുൻ നസർ, സൂറത്തുൽ മസദ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുന്നാസ്.

قل من شر ما خلق ومن شر غاسق إذا وقب ومن

0: ജസാക്കുമുല്ലാഹു ഖൈറാ. കിഡ്സ് ടൈം ഇവിടെ അവസാനിക്കുന്നു. പ്രശസ്ത കാരി ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദിന്റെ ഖിറാഅത്താണ് നാം കേട്ടത്.
1: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
2: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
1: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
3: വിശുദ്ധ ഖുർആൻ പാരായണം തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന തൻസീർ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയാൻ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർആ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
2: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَآ بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ.
3: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തന്റെ റബ്ബിന്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽ പെട്ടവനാകുന്നു.
4: ഹമ്മദ് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായവ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം, ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ് ഇൻഷാ അള്ളാ. സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
1: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു, അഥവാ മത്സരിച്ചോടി. അൽ ബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽ ബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുജ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: من قبل إن كان قميصه قد من قبل فصدقت وهو من الكاذبين.
1: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
2: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിൻ ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: അഭിപ്രായം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവ് പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന്, മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത്, മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്, ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം, അദീം, വമ്പിച്ചതാകുന്നു.

0: ഇന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.

0: മലയാള മനസ്സുകൾ ഖുർആൻ വിവർത്തനത്തിൻ്റെ മാധുര്യം വേണ്ടുവോളം ആസ്വദിച്ച് അതാസ്വദിക്കാൻ വഴിവെച്ച ബഹുമാനനായ മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. ഖുർആനിലെ സൂറത്തു മുദ്ദസിർ 26 മുതൽ 30 വരെ വചനങ്ങളാണ് തഫ്സീർ അമാനി പരിപാടിയിൽ നാം കേൾക്കുന്നത്.
1: വചനം 26. വാക്രത്വം. സഉസ്ലീഹി, വഴിയെ ഞാനവനെ ഇട്ടുകരിക്കും, ഇട്ടുകാച്ചും. സഖർ, സഖറിൽ.
2: സഉസ്ലീഹി സഖർ,
1: വഴിയെ ഞാനവനെ സഖറിൽ അഥവാ നരകത്തിൽ ഇട്ട് എരിക്കുന്നതാണ്. വചനം 27. വാക്കർത്ഥം. വമാ അദ്റാക, നിനക്ക് എന്തറിയാം, നിനക്ക് അറിവ് നൽകിയത് എന്താണ്. മാ സഖർ, സഖർ എന്താണെന്ന്. സഖർ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം. വചനം 28. വാക്കർത്ഥം. ലാ തുബ്കി, അത് ബാക്കി വെക്കുകയില്ല. വലാ തദർ, വിട്ടുകളയുകയുമില്ല. അത് ഒന്നിനെയും ബാക്കിയാക്കുകയില്ല, വിട്ടുകളയുകയുമില്ല. വചനം 29. വാക്കർത്ഥം. ലവ്വാഹത്തുൻ, എരിച്ചു കരിച്ചു കളയുന്നതാണ്, മാറ്റം വരുത്തുന്നതാണ്, കരിവർണമാക്കുന്നതാണ്. ലിൽ ബഷരി, തൊലിയെ.
2: ലവ്വാഹത്തുൻ ലിൽ ബഷർ,
1: തൊലിയെ എരിച്ചു മാറ്റം വരുത്തി കളയുന്നതാകുന്നു. വചനം 30. വാക്കർത്ഥം. അലൈഹ, അതിൻ്റെ മേലുണ്ട്. തിസ് അതഷർ, 19 പേർ. അതിൻ്റെ മേൽ നോട്ടത്തിന് 19 പേരുണ്ട്. വചനം 26 മുതൽ 30 വരെയുള്ളതിൻ്റെ വിശദീകരണം. നരകത്തിന് പല പേരുകളും ഖുർആനിൽ കാണാവുന്നതാണ്. അതിൽ ഒന്നത്രേ സഖർ. എല്ലാ പേരുകളെയും പോലെ ഇതും നരകത്തിൻ്റെ ഉഗ്രതയും കാഠിന്യവും കുറിക്കുന്നു. ഉരുക്കിക്കളയുന്നത്, കരിച്ചു കളയുന്നത് എന്നൊക്കെയാണ് അതിന് പദാർത്ഥം. ഏതൊരു വസ്തുവാകട്ടെ, അതിനെ നരകത്തിലിട്ടാൽ അതതിനെ എരിച്ചു കളയാതെ ബാക്കി വെക്കുകയാകട്ടെ, വിട്ടുകളയുകയാകട്ടെ ചെയ്യുകയില്ല. തൊലികളിലേക്കാളിച്ചെന്ന് അതിവേഗം അതിനെ കരിച്ച് നിറം മാറ്റി, നിറം മാറ്റം വരുത്തി കരിമയമാക്കുന്നതാണ്. നമ്മുടെ അഗ്നിയേക്കാളും എത്രയോ മടങ്ങ് ഉഗ്രതരമാണ് നരകാഗ്നി. എന്നിരിക്കലും അതിനാൽ ശിക്ഷിക്കപ്പെടുന്നവർ നിത്യയാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്നല്ലാതെ അതിൽ അവൻ മരണമടയുന്നതല്ല. വല്ല വിശ്രമവും ലഭിക്കുമോ അതുമില്ല. ഖുർആൻ പറയുന്നു, ലാ യമൂത്തു ഫീഹാ വലാ യഹ്യ, സൂറത്തുല്ലഅല. ഒരിക്കലും മരണമടയുകയില്ല, ജീവിക്കുകയുമില്ല. ഇത് നരകാഗ്നിയുടെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല, നിരന്തരം ശിക്ഷ അനുഭവിക്കേണ്ടതിനായി അവരുടെ തൊലികൾ വെന്ത് കരിയുമ്പോഴേക്കും അല്ലാഹു വേറെ തൊലികളെ പകരം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്, സൂറത്തുന്നിസ 46 വചനം. അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവരാകട്ടെ പരുഷ സ്വഭാവികളും കഠിനന്മാരായ മലക്കുകളുമാകുന്നു. അലൈഹ മലായിക്കത്തുൻ ഗിലാലുൻ ശിദാദ്, സൂറത്തു തഹരീം. ഈ മേൽനോട്ടക്കാരായ മലക്കുകളെക്കുറിച്ചാണ് 19 പേരുണ്ട് എന്ന് ഇവിടെ അല്ലാഹു പ്രസ്താവിച്ചത്. ഇവരുടെ എണ്ണം 19 നിശ്ചയിച്ചതിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അല്ലാഹുവിനെ മാത്രമേ അറിയൂ. എങ്കിലും അതിവിടെ പ്രസ്താവിച്ചതിലടങ്ങിയ ചില രഹസ്യങ്ങൾ അടുത്ത വചനത്തിൽ

0: അവിശ്വസിച്ചവർക്ക് ലിയസ്തയിക്കിന ഉറപ്പാക്കുവാൻ ദൃഢമാക്കുവാൻ വേണ്ടി അല്ലദീന ഊത്തു നൽകപ്പെട്ടവർ അൽകിതാബ വേദഗ്രന്ഥം വയസ്ദാദ അധികരിക്കാനും അല്ലദീന ആമനു വിശ്വസിച്ചവർക്ക് ഈമാനൻ വിശ്വാസം വിശ്വാസത്താൽ വലായർത്താബ സംശയിക്കപ്പെടാതെ ഇരിക്കുവാനും അല്ലദീന ഊത്തുൽ കിതാബ വേദഗ്രന്ഥം നൽകപ്പെട്ടവർ വൽമുഅ്മിനൂന സത്യവിശ്വാസികളും വലിയ കൂല പറയുവാൻ വേണ്ടിയും അല്ലദീന യാതൊരുവർ ഫീ കുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിലുണ്ട് മറലുൻ ഒരു തരം രോഗം വൽകാഫിറൂന അവിശ്വാസികളും മാദാ അറാദ എന്തെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലാഹു അല്ലാഹു ബിഹാദ ഇതുകൊണ്ട് ഇതിനാൽ മസലൻ ഉപമ ഉദാഹരണമായിട്ട് കദാലിക അപ്രകാരം യുളില്ലുല്ലാഹു അല്ലാഹു വഴിപിഴപ്പിക്കുന്നതാണ് മയ്യഷാഉ അവനുദ്ദേശിക്കുന്നവരെ വയഹ്ദി അവൻ സന്മാർഗത്തിലാക്കുകയും ചെയ്യും മയ്യഷാഉ അവൻ ഉദ്ദേശിക്കുന്നവരെ വമാ യഅലമു അറിയുകയില്ല ജുനൂദ റബ്ബിക്ക നിന്റെ റബ്ബിൻ്റെ സൈന്യങ്ങളെ ഇല്ലാഹുവ അവനല്ലാതെ വമാഹിയ അത് അല്ല ഇവ അല്ല അവ അല്ല ഇല്ലാ ദിക്റ ഉപദേശം സ്മരണ അല്ലാതെ ലിൽ ബഷർ മനുഷ്യർക്ക്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുദ്ദസിർ 26 മുതൽ 30 വരെ വചനങ്ങളുടെ അർത്ഥങ്ങളും പാരായണവും വ്യാഖ്യാനവും.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല് ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല.

0: ഇല്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിന്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ചിരിച്ചു, അള്ളാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും അതിൻ്റെ ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ പാരായണ പഠനം. പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ മനസ്സിലാക്കുവാനും തെറ്റുകൂടാതെ പാരായണം ചെയ്യുവാനും സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 57, സൂറ അൽ ഹദീദ്, 9 മുതൽ 13 വരെയുള്ള വചനങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലി വസല്ലിം അലാ നബിയ്യിക വറസൂലിക മുഹമ്മദ് വഅലാ മൻ ഇത്തബഅഹും ഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ഹദീദ് 9-ാമത്തെ ആയത്ത് മുതൽ നോക്കാം നമുക്ക്. ഹുവ അല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാതിൻ ബയ്യിനാത്ത്, ആയാതിൻ ബയ്യിനാത്ത്,
3: ആയാതിൻ ബയ്യിനാത്ത്.
2: ആയാതിൻ ബയ്യി എന്താ അർത്ഥം? എന്താ നിയമം?
3: ഇഖ്ലാബ്.
2: ഇഖ്ലാബ്, കറക്റ്റ്. ആ, ശരിയായി. തൻവീൻ ശേഷം ബാ. ലിയുഖ്രിജകും മിന, രണ്ട് മീം അടുത്തൊന്നും അറിയാലോ, ഒന്നിച്ച് ഉന്നത്തോടു കൂടി ഓതാ. ഇനന്നൂർ വഇന്നല്ലാഹ ബികും ലറഊഫുർ റഹീം. ലറഊഫുർ റ, തൻവീൻ ശേഷം റ ആണ്.
3: ഇദ്ഗാം
2: ബിലാഗുണ്ട്. റഊഫുർ റഹീം ഇരട്ടിപ്പിച്ചാൽ മാത്രം മതി, ഉന്നത്തില്ലാതെ. വമാലക്കും അല്ലാ തുൻഫിഖു, ഇഖ്ഫാ ഫി സബീലില്ലാഹ് തുൻഫിഖു, നൂൻസാക്കിനു ശേഷം ഫാ, അപ്പോൾ ഇഖ്ഫാ. പിന്നെ ഫി സബീലില്ലാഹി വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ്. ലാ യസ്തവി മിൻകും, നൂൻസാക്കിനു ശേഷം കാഫ്, ഇഖ്ഫാ. മിൻകും മൻ മീം, അപ്പോൾ മണിക്ക മിൻകും ഇല്ല മീമും മന്നില മീമും ഇദ്ഗാം ചെയ്തിട്ട് നന്നായിട്ട് മണിക്ക. പിന്നെ മൻ മൻ മുതാല് നിയമങ്ങൾ ഒന്നിച്ചൊന്നിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് നോക്കാം. മിൻകും മൻ അൻഫഖ,
3: മിൻകും മൻ അൻഫഖ.
2: അയ്യോ, മിൻ ഖബ്ലി, വീണ്ടും ഇഖ്ഫാ, ഖബ്ലിൽ ഫത്ഹി വഖാതിൽ, ഉലൈക അഅലമു ദറജതൻ, ദറജതൻ മിൻ ഇദ്ഗാം ബിഗുന്ന. വഅൻഫഖു, നൂൻസാക്കിനു ശേഷം ഫാ,
3: മിനല്ലദി അൻഫഖ, അല്ലേ
2: അൻഫഖ, അതെ അൻഫഖ, ഇഖ്ഫാ, അല്ലേ. മിൻ ബഅദു,
3: ഇഖ്ലാബ്.
2: ഇഖ്ലാബ്, അതെ, കറക്റ്റ്. നൂൻസാക്കിനു ശേഷം ബാ. പിന്നെ മിക്കവാറും മുസാഫിൽ ആ നൂൻസാക്കിനൻ്റെ മേലെ ഒരു ഭീമുണ്ടാവും, ആ അപ്പം അത് ശ്രദ്ധിക്കുകയും ചെയ്താൽ മതി. വക്കാത്തലു വക്കുല്ലം വഅദ, കുല്ലം വ,
3: കുല്ലം
2: ഇത് കാമ്പിക്കുന്ന, തന്വിന് ശേഷം വാവ്. അല്ലാഹു ബിമാ തഅമലൂന ഖബീർ. മൻ ദല്ലദി യുഖ്റിദു അല്ലാഹ ഖർദൻ ഹസന, ഖർദൻ ഹസന, തന്വിന് ശേഷം ഹ. എന്താ ജന്നാതുൻ തജരി ജന്നാതുൻ തജരി
3: ജന്നാതുതജരി
2: തുൻ തൻവീന് പിന്നെ താഗ് അപ്പോൾ ഇഖ്ഫാ മീന മീൻ തഹ്തി അതും അങ്ങനെ തന്നെ നൂൻ സാക്കിനക്ക് ശേഷം താഗ് ഇഖ്ഫാ അൻഹാർ ഇൽഹാർ നൂൻ സാക്കിന് ശേഷം ഹാ ആണ് അപ്പോൾ ഇൽഹാർ خالد فيها ذلك هو الفوز العظيم يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم من قيل ارجعوا وراءكم مد متصل فالتمسوا نورا فضرب بينهم بمنكيا ബിസൂരിൽ ലഹു തൻവിന് ശേഷം ലാമാണ് ഇദ്ഗാം ബിലാഗുന്ന ബാബൂംബ ഇഖ്ലാബ് തൻവിന് ശേഷം ബാ ഫീഹിർ റഹ്മ വല്ലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ് ഒമ്പതാമത്തെ ആയത്ത് മുതൽ കേട്ടോ.

0: الأرض.
1: لا يستوي منكم من أنفق من قبل الفتح وقاتل

أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا.

0: وقاتل
1: وقاتلوا
0: وقاتلوا
1: وكلا وعد الله الحسنى.

0: عليهم.
1: يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم.

0: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്ക്. വിശുദ്ധ ഖുർആനിലെ 488-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 488-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ, സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തു നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തു നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

0: സൂറത്തു മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്. വൽമുർസലാത്തി ഉർഫ, ഇവിടെ വൽമുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഫൽ ആസിഫാത്തി അസ്ഫ, ഫൽ ആസിഫാത്തി, ഇവിടെ സ്വാദിന് പകരം സീന്. ഫൽ ആസിഫാത്തി അസ്ഫ, രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ വന്നാശിറാത്തി നശ്ര, വന്നാശിറാത്തി നശ്ര, നൂന് ശബ്ദുണ്ട്, മണിക്കുക. ഫൽഫാരിഖാത്തി ഫർഖ, ഫൽഫാരിഖാത്തി ഫർഖ, ഫർഖ ഖാഫിന് പകരം കാഫ് ആകുന്നത്, ഫർഖ, ഇങ്ങനെ ഫർഖ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ്, അതിൻ്റെ മഖ്റജ് ഫൽഫാരിഖാത്തി ഫർഖ എന്ന് തന്നെ പറയുക. ഫൽമുൽഖിയാത്തി ദിക്റ, ദിക്റ, ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ദിക്റ എന്നാണ് പറയേണ്ടത്. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ ഔ നുദ്റ, ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്, ഉദ്റൻ, ഉദ്റൻ ഔ നുദ്റ. ഇന്നമാ തുഅദൂന ലവാഖിഅ, ഇതിൽ ലവാഖിഅ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. فَإِذًا النُّجُومُ طُمِسَتْ, فَإِذًا النُّجُومُ طُمِسَتْ, طُو طُمِسَتْ, അവിടെ ത ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത് ത്വാഇനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
1: وَإِذَا السَّمَاءُ فُرِجَتْ, وَإِذَا السَّمَاءُ فُرِجَتْ, وَإِذَا الْجِبَالُ نُصِفَتْ, وَإِذَا الرُّسُلُ أُقِّتَتْ, وَإِذَا الرُّسُلُ أُقِّتَتْ.
0: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉഖിതത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദാണ്, അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉഖിതത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉഖിതത് ഖാഫിന് ആണ് ശബ്ദ്.
1: وَإِذَا الرُّسُلُ أُقِّتَتْ لِأَيِّ يَوْمٍ أُجِّلَتْ,
0: ഇവിടെ لِأَيِّ يَوْمٍ أُجِّلَتْ, ഉജ്ജിലത് ജീമിന് ശബ്ദുണ്ട്, അതിനെ പ്രത്യേകം എടുത്തു കാണിക്കണം. ഉജ്ജിലത്
1: لِأَيِّ يَوْمٍ أُجِّلَتْ لِيَوْمِ الْفَصْلِ وَمَا أَدْرَاكَ مَا يَوْمُ الْفَصْلِ.
0: രണ്ട് സ്ഥലത്തും ഫസ്ലിൽ, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ലു എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ലു
1: വമാ അദ്റാകമ, അദ്റാ, അദ്റാ,
0: റായിനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം. അദ്റാക, അത് അദ്റാക എന്നല്ല പറയേണ്ടത്,
1: അദ്റാക. വമാ അദ്റാകമാ യൗമുൽ ഫസ്ലു,

ഇവിടെ വൈലുയൗമ ലുൻ ലാമമേൽ വമ്മു തൻവീൻ, ശേഷം യാ വന്നാൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖിസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ, ലാമമേൽ ഉള്ള തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യാ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ, ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലുയൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലുയൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ അവ്വലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ.

ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്, നുത്ബിഉ. ത എന്ന അക്ഷരത്തിന് തഇന് സുക്കൂൻ വരുമ്പോൾ അതിന് ഖൽഖല ചെയ്യാൻ പാടില്ല. നുത്ബിഉ. ثم نتبعهم الآخرين. ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐനിന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐനിന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, كذلك نفعل بالمجرمين. نفعله

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ വമ്മു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആൽ തൻവീനിനെ യാഇലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ്
3: പഠനം. എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധസഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിർ 15 മുതൽ 30 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് വദിയ അൽ യമാനി. പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. ഇന്ന് തൻസീലിൽ സൂറത്ത് റൂം മുതൽ സൂറത്ത് അഹ്സാബ് വരെയുള്ള വിശുദ്ധ ഖുർആനിലെ ഭാഗങ്ങളാണ് തൻസീലിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

كفر فعليه كفره، ومن عمل صالحا فلأنفسهم يمهدون. ومن عمل صالحا

من فضله إنه لا يحب الكافرين. ومن آياته أن يرسل الرياح

0: الله حق، ولا يستخفنك الذين لا يوقنون.
1: بسم الله الرحمن الرحيم.

وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنة

قل الحمد لله بل أكثرهم لا يعلمون لله ما في السماوات والأرض

0: فأعرض عنهم وانتظر إنهم منتظرون.
1: بسم الله الرحمن الرحيم.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു അൽ അലഖ് 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്.
1: അധ്യായം 96, സൂറത്തുൽ അലഖ്, ഭ്രൂണം. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 19.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് ഒന്നാമതായി അവതരിച്ച ഖുർആൻ വചനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സൂറത്ത്. തിരുമേനിക്ക് പ്രവാചകത്വം സിദ്ധിച്ചതും അതോടുകൂടിയാണ്. ഇമാം അഹമ്മദ്, ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവർ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള ആ സംഭവത്തിൻ്റെ സംഗ്രഹം ഇപ്രകാരമാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് ആദ്യമുണ്ടായത് യഥാർത്ഥമായി പുലരുന്ന സ്വപ്നങ്ങൾ കാണലായിരുന്നു. പിന്നീട് ജനങ്ങളിൽ നിന്ന് ഒഴിവായിരിക്കുവാൻ ആഗ്രഹം തോന്നി. അങ്ങനെ അവിടുന്ന് ഹിറാമല ഗുഹയിൽ ചെന്ന് കുറേ ദിവസങ്ങളോളം വീട്ടിലേക്ക് വരാതെ അവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. കൊണ്ടുപോയ ഭക്ഷണ സാധനങ്ങൾ തീരുമ്പോൾ വീണ്ടും ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് അത്ര നാളത്തേക്കുള്ള ഭക്ഷണം കൊണ്ടുപോകും. ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഗുഹയിൽ വെച്ച് ആ യഥാർത്ഥം സംഭവിച്ചു. മലക്ക് വന്നു, ഞാൻ ജിബ്രീലാണെന്നും താങ്കൾ ഈ സമുദായത്തിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സന്തോഷവാർത്ത അറിയിച്ചു. അനന്തരം മലക്ക് ഇഖ്റ, ഓതുക എന്ന് പറഞ്ഞു. തിരുമേനി പറഞ്ഞു, മാ അന ബിഖാരിഇൻ, ഞാൻ ഓതുന്നവനല്ല. തിരുമേനി പറയുകയാണ്, അപ്പോൾ എനിക്ക് വിഷമം അനുഭവപ്പെടുമാറ് മലക്ക് എന്നെ കൂട്ടിപ്പിടിച്ചു. പിന്നീട് എന്നെ വിട്ടുകൊണ്ട് ഓതുക.

0: എന്ന് വീണ്ടും പറഞ്ഞു. ഞാൻ ഓതുന്നവനല്ല, അഥവാ എനിക്ക് ഓതാൻ അറിഞ്ഞുകൂടാ എന്ന് ഞാനും പറഞ്ഞു. രണ്ടാമതും മൂന്നാമതും അദ്ദേഹം അങ്ങിനെ എന്നെ കൂട്ടിപ്പിടിച്ചു വിടുകയുണ്ടായി. എന്നിട്ട് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നു തുടങ്ങി അല്ലമഹു മാലം യാലം എന്നീ ഒന്നു മുതൽ അഞ്ചു കൂടിയ വചനങ്ങൾ ഓതിക്കേൾപ്പിച്ചു തന്നു. അനന്തരം തിരുമേനി വിറച്ചുകൊണ്ട് വീട്ടിൽ ചെന്ന് എനിക്ക് വസ്ത്രമിട്ട് പുതച്ചു തരുവീൻ, പുതച്ചു തരുവീൻ, ജമ്മിലൂനി, ജമ്മിലൂനി എന്ന് പറഞ്ഞു. പരിഭ്രമം നീങ്ങിയപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയോട് വിവരം പറഞ്ഞു. അവർ ഇങ്ങനെ സമാധാനിപ്പിച്ചു, പേടിക്കേണ്ട, സന്തോഷപ്പെട്ടുകൊള്ളുക, അള്ളാഹു അങ്ങയെ ഒരിക്കലും അപമാനപ്പെടുത്തുകയില്ല. അവിടുന്ന് കുടുംബബന്ധം പാലിക്കുകയും അന്യരുടെ ഞെരുക്കം ഏറ്റെടുക്കുകയും ഇല്ലാത്തവന് സഹായം നൽകുകയും അതിഥികളെ സൽക്കരിക്കുകയും വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ സഹായ സഹകരണം ചെയ്യുകയും ചെയ്യുന്ന ആളാണല്ലോ. പിന്നീട് ഖദീജ റളിയല്ലാഹു അൻഹ തിരുമേനിയെയും കൊണ്ട് തന്റെ പിതൃവ്യപുത്രനും വയോധികനുമായ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കൽ പോയി. അദ്ദേഹം നസ്രാണി അഥവാ ക്രിസ്തുമതം സ്വീകരിച്ചവൻ ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അറബി എഴുതുകയും ഇഞ്ചിയിലിൽ നിന്ന് ചില ഭാഗങ്ങൾ അറബി ഭാഷയിൽ എഴുതിയെടുക്കുകയും ചെയ്യുമായിരുന്നു. തിരുമേനി കണ്ട വർത്തമാനം അദ്ദേഹത്തെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് മൂസ അലൈഹിസ്സലാം നബിയുടെ അടുക്കൽ വരാറുണ്ടായിരുന്ന ആ മഹാദൂതനത്രേ. താങ്കളെ താങ്കളുടെ ജനത പുറത്താക്കുന്ന അവസരത്തിൽ ഞാൻ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. തിരുമേനി ചോദിച്ചു, അവർ എന്നെ പുറത്താക്കുമോ? അദ്ദേഹം പറഞ്ഞു, താങ്കൾ കൊണ്ടുവന്നതുപോലെയുള്ള കാര്യവുമായി വരുന്ന ആരും തന്നെ ഉപദ്രവിക്കപ്പെടാതിരിക്കയില്ല. ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താങ്കൾക്ക് ഞാൻ ശക്തിമത്തായ സഹായം ചെയ്യുമായിരുന്നു. അധികം താമസിയാതെ വറഖത്ത് മരണമടയുകയാണുണ്ടായത്. അഹ്മദ്, ബുഖാരി, മുസ്ലിം. ഈ സൂറത്തിലെ ആദ്യത്തെ അഞ്ചു വചനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നാമതായി അവതരിച്ച ഖുർആൻ വചനങ്ങളെന്ന് ഇതിൽ നിന്ന് വ്യക്തമായല്ലോ. പിന്നീട് പ്രബോധനം ആരംഭിക്കുകയും ഖുറൈശികളുടെ നിഷേധം മുഴുത്തുവരികയും ചെയ്തപ്പോഴാണ് ബാക്കി ഭാഗം അവതരിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. ആദ്യ വചനങ്ങളുടെയും പിന്നീടുള്ള വചനങ്ങളുടെയും ഉള്ളടക്കം കൊണ്ട് ഇത് മനസ്സിലാക്കാവുന്നതാണ്. വല്ലാഹു അഅലം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം ഒന്ന്.
2: ഇഖ്റാ, ഓതുക, വായിക്കുക. ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമത്തിൽ. അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ.
1: ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ,
2: സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ ഓതുക.
3: വചനം രണ്ട്.
2: ഖലഖ, അവൻ സൃഷ്ടിച്ചു. അൽ ഇൻസാന, മനുഷ്യനെ. മിൻ അലഖിൻ, രക്തപിണ്ഡത്തിൽ നിന്ന്.
1: ഖലഖൽ ഇൻസാന മിൻ അലഖ,
2: മനുഷ്യനെ അവൻ രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു.
3: വചനം മൂന്ന്.
2: ഇഖ്റാ, ഓതുക, വായിക്കുക. വറബ്ബുക, നിന്റെ റബ്ബ്. അൽ അക്റം, ഏറ്റവും ഉദാരനാണ്, അതിമാന്യനാണ്.
1: ഇഖ്റാ വറബ്ബുകൽ അക്റം,
2: ഓതുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും ഉദാരൻ അഥവാ മാന്യൻ ആകുന്നു.
3: വചനം നാല്.
2: അല്ലദീ അല്ലമ, പഠിപ്പിച്ചവൻ. ബിൽ ഖലം, പേന കൊണ്ട്.
1: അല്ലദീ അല്ലമ ബിൽ ഖലം,
2: പേന കൊണ്ട് പഠിപ്പിച്ചവനാണ്.
3: വചനം അഞ്ച്.
2: അല്ലമൽ ഇൻസാന, മനുഷ്യനു അവൻ പഠിപ്പിച്ചു. മാലം യഅലം, അവൻ അറിയാത്തത്.
1: അല്ലമൽ ഇൻസാന മാലം യഅലം,
2: അതെ, മനുഷ്യനെ അവൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
4: വിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥം ഓതിത്തുടങ്ങുവാനുള്ള കൽപ്പനയാണിത്. ഓത്ത് ആരംഭിക്കുന്നത് അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണമെന്നും കൽപ്പിക്കുന്നു. എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചതിനെക്കുറിച്ച് ആദ്യം പൊതുവിൽ പ്രസ്താവിച്ച ശേഷം മനുഷ്യനെ രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചതിനെ പ്രത്യേകം എടുത്തു പറഞ്ഞ് അവന്റെ ഉത്ഭവത്തെപ്പറ്റി ചിന്തിപ്പിക്കുന്നു. അങ്ങനെ അവനെ സൃഷ്ടിച്ചുണ്ടാക്കിയ അതേ റബ്ബ് തന്നെയാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിക്കുവാൻ പോകുന്നതെന്നും അതിനാൽ അവന്റെ സൃഷ്ടിയും അവന്റെ രക്ഷാകർത്തൃത്വത്തിൽ നിലകൊള്ളുന്നവനുമായ മനുഷ്യൻ അതിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ടെന്നും സൂചിപ്പിക്കുന്നു. അനന്തരം വേദഗ്രന്ഥം പാരായണം ചെയ്യുവാൻ ഒന്നുകൂടി കൽപ്പിച്ചുകൊണ്ട് ആ രക്ഷിതാവ് ഏറ്റവും ഉദാരനായ അതിമാന്യനാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതെ, അവന്റെ ഔദാര്യവും മാന്യതയും നിമിത്തമാണ് ഈ വേദഗ്രന്ഥം നൽകുന്നതും പേന കൊണ്ട് മനുഷ്യർക്ക് പഠിക്കുമാറാക്കിയതും അവർക്കറിഞ്ഞുകൂടാത്ത എത്രയോ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചതും. മനുഷ്യന് അറിവ് സമ്പാദിക്കുവാൻ മാർഗങ്ങൾ പലതും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവയിൽ മുഖ്യമായ ഒന്നത്രേ എഴുത്തും വായനയും ശീലിക്കുവാനുള്ള ഉപകരണമാകുന്ന പേന. വേദഗ്രന്ഥത്തിൽ ഒന്നാമതായി അവതരിച്ച ദിവ്യ സന്ദേശത്തിൽ വേദഗ്രന്ഥം വായിക്കുവാൻ കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ പേനയുടെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നതോർക്കുമ്പോൾ എഴുത്തിനും വായനക്കും സത്യവിശ്വാസികൾ എത്രമാത്രം വില കൽപ്പിക്കേണ്ടതുണ്ടെന്ന് അനുമാനിക്കാമല്ലോ. ഖത്താദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ചെറുവാക്യത്തിൽ പേനയുടെ പ്രാധാന്യം അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: പേന അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. അതില്ലായിരുന്നുവെങ്കിൽ ഒരു മതവും നിലനിൽക്കുകയില്ല, ഒരു ജീവിതവും നന്നായി തീരുകയുമില്ല. മതദൃഷ്ട്യാ നോക്കുമ്പോൾ എഴുത്തും വായനയും അഭ്യസിക്കുന്നതിന് ഇസ്ലാമിനോളം സ്ഥാനം കൽപ്പിക്കുന്ന മറ്റൊരു മതമില്ലെന്ന് തീർച്ചയാണ്. സന്ദർഭവശാൽ ഒരു വസ്തുത ഇവിടെ ഉണർത്തിക്കൊള്ളട്ടെ. എഴുത്തും വായനയും എന്ന് പറയുമ്പോൾ ഇന്ന് മുസ്ലിങ്ങളിൽ തന്നെ മിക്കവരുടെയും ഹൃദയത്തിൽ ഖുർആനെക്കുറിച്ചോ അതിൻ്റെ ഭാഷയായ അറബിയെക്കുറിച്ചോ ഓർമ്മ വരാറില്ല. പ്രാദേശിക ഭാഷകളോ മാതൃഭാഷയോ അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രചാരത്തിലിരിക്കുന്ന ചില ഭാഷകളും കൂടിയോ മാത്രമേ അവരുടെ ആലോചനയ്ക്ക് വിഷയമാകുന്നുള്ളൂ. ഇതേ ഖുർആൻ വാക്യങ്ങളും മറ്റും ഉദ്ധരിച്ചു കൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ അക്ഷരജ്ഞാനത്തെക്കുറിച്ച് പ്രസംഗങ്ങളും മറ്റും നടത്തിയേക്കുകയും ചെയ്യും. വാസ്തവത്തിൽ മാതൃഭാഷയിലും ജീവിതത്തിൽ അതത് കാലത്ത് അത്യാവശ്യമായി തീരുന്ന ഇതര ഭാഷകളിലും അക്ഷരജ്ഞാനം കരസ്ഥമാക്കുന്നതിൻ്റെ ആവശ്യകത വിസ്മരിച്ചുകൂടാ. അതേസമയത്ത് മുസ്ലിങ്ങളെന്ന നിലക്ക് മുസ്ലിങ്ങൾ അതിനേക്കാളേറെ പരിഗണന നൽകേണ്ടത് ഖുർആനിനും അതിൻ്റെ ഭാഷയ്ക്കുമാണ്. ഖുർആന്റെ അക്ഷരങ്ങൾ നോക്കി വായിക്കുവാൻ മാത്രം പഠിച്ച് തൃപ്തിയടയുകയും അതിൻ്റെ അർത്ഥത്തെയും ഭാഷയെയും സംബന്ധിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഇന്ന് ഭൂരിഭാഗം മുസ്ലിങ്ങളുമെന്നത് വളരെ ഖേദകരമത്രേ. അറബി ഭാഷയുടെ പ്രചാരകന്മാരായി ഇക്കാലത്ത് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളവരിൽ പോലും അതൊരു ലോകഭാഷയെന്നോ സാഹിത്യ ഭാഷയെന്നോ ഉള്ള നിലക്കല്ലാതെ ഖുർആന്റെയും ഇസ്ലാമിൻ്റെയും ഭാഷയെന്ന നിലക്ക് അതർഹിക്കുന്ന സ്ഥാനം നൽകാത്തവരുണ്ടെന്നുള്ളതും ഇക്കാലത്ത് ദുഃഖകരമായ ഒരു പരമാർത്ഥമാകുന്നു.
3: വചനം 6.
2: കല്ല, വേണ്ട. ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ. ലയതഗോ, അതിരുവിടുക തന്നെ ചെയ്യുന്നു, ധിക്കരിക്കുക തന്നെ ചെയ്യുന്നു.
1: കല്ല ഇന്നൽ ഇൻസാന ലയതഗോ,
2: വേണ്ട, നിശ്ചയമായും മനുഷ്യൻ അതിരുവിട്ടുകളയുന്നു.
3: വചനം 7.
2: അറാഹു, അവൻ തന്നെ കണ്ടതിനാൽ. ഇസ്തഗ്ന, താൻ ധന്യനായി എന്ന്, ഐശ്വര്യപ്പെട്ടു, അനാശ്രയായി എന്ന്.
1: അറാഹു ഇസ്തഗ്ന,
2: അവൻ അവനെ സ്വയം ധന്യനായിരിക്കുന്നുവെന്നു കണ്ടതിനാൽ.
3: വചനം 8.
2: ഇന്ന ഇലാ റബ്ബിക, നിശ്ചയമായും നിന്റെ റബ്ബിങ്കലേക്കാണ്. അർജുഅ, മടക്കം.
1: ഇന്ന ഇലാ റബ്ബിക അർജുഅ,
2: മനുഷ്യ, നിശ്ചയമായും നിന്റെ റബ്ബിങ്കലേക്കത്രേ മടക്കം.
4: പ്രഥമ ദൃഷ്ടിയിൽ മനുഷ്യൻ ഈ ലോകത്ത് സ്വതന്ത്രനായി വിടപ്പെട്ടിരിക്കുകയായതുകൊണ്ട് തന്റെ കാര്യത്തിന് താൻ തന്നെ മതി. മറ്റൊരാളുടെയും ആശ്രയം തനിക്ക് വേണ്ടതില്ല. ആരോടും തനിക്ക് ഉത്തരവാദിത്വവുമില്ല എന്നിങ്ങനെയുള്ള നാട്യത്തിലാണ് അവൻ. ഈ തെറ്റായ ധാരണ നിമിത്തം അവൻ നേരും നിറയും തെറ്റി. സ്രഷ്ടാവിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ബോധമില്ലാതെ ധിക്കാരം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്യവും ധാരണയും അവൻ വിട്ടേക്കട്ടെ. അവൻ്റെ രക്ഷിതാവായ അള്ളാഹുവിങ്കലേക്ക് എല്ലാവരും മടങ്ങി വരാതിരിക്കയില്ല. അവൻ്റെ മുമ്പിൽ അവൻ കൈകെട്ടി ഉത്തരം പറയേണ്ടതായും വരും. ആകയാൽ ഓരോരുത്തരും അതിരുകവിയാതെ താൻ എങ്ങനെ ചരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് മുറപ്രകാരം നടന്നുകൊള്ളട്ടെ എന്ന് സാരം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു സംഭവം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി മുതലായവർ ഇപ്രകാരം ഉദ്ധരിക്കുന്നു. അബൂ ജഹൽ ചോദിച്ചു, നിങ്ങളുടെ ഇടയിൽ വെച്ച് മുഹമ്മദ് അവൻ്റെ മുഖം മണ്ണിൽ വെക്കാറുണ്ടോ? ഉണ്ട് എന്ന് പറയപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, ലാത്തയും ഉസ്സയും തന്നെയാണ് സത്യം. അവനത് ചെയ്യുന്നത് ഞാൻ കണ്ടാൽ നിശ്ചയമായും അവൻ്റെ പിരടിക്ക് ഞാൻ ചവിട്ടും, അവൻ്റെ മുഖം ഞാൻ മണ്ണിൽ പുരളിക്കുകയും ചെയ്യും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അവൻ പിരടിക്ക് ചവിട്ടുവാനായി ചെന്നു. അപ്പോഴേക്കും അവൻ അതേ ചെന്ന കാലിൽ തന്നെ പെട്ടെന്ന് മടങ്ങുകയും കൈകൊണ്ട് തടുക്കുകയും ചെയ്തു. തനിക്കെന്തു പറ്റിയെന്ന് ചോദിക്കപ്പെട്ടു. അവൻ പറഞ്ഞു, എനിക്കും അവനുമിടയിൽ ഒരു അഗ്നിയുടെ കിടങ്ങും കുറേ ഭയാനക വസ്തുക്കളും ചിറകുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൻ എന്നോട് അടുത്തു വന്നിരുന്നെങ്കിൽ മലക്കുകൾ അവനെ ഓരോരോ അവയവമായി റാഞ്ചിയെടുക്കുമായിരുന്നു. ഇതുപോലെ വേറെയും നിവേദനങ്ങൾ ഈ വിഷയത്തിൽ കാണാം. ഈ അടിസ്ഥാനത്തിൽ അടുത്ത വചനങ്ങളിൽ സൂചിപ്പിക്കുന്നത് അബൂജഹലിനെയും പ്രസ്തുത സംഭവത്തെയുമാണെന്ന് പല മുഫസ്സിലുകളും പറയുന്നു.
5: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു അലഖ് 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്.
6: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
7: Peace Radio. Tune to reality.

0: ഹൃദയങ്ങളെ ഈമാൻ നിറക്കുന്ന ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോയുടെ ഹർമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

وعزرتموهم وأقرضتم الله قرضا حسنا لأكفرن عنكم سيئاتكم

لقد كفر الذين قالوا إن الله هو المسيح ابن مريم

0: والله على كل شيء قدير.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ മാഇദയിലെ 12 മുതൽ 19 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാരക്കല്ലാഹ് ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ശറ, സൂറ നസർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് വലീദ് അൽ ഷംസാൻ.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും. പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ആൽ ഇംറാനിലെ 59 മുതൽ 64 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആൽ ഇംറാനിലെ 59 മുതൽ 64 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറ സ്വാദ് 71 മുതൽ 75 കൂടിയ വചനങ്ങൾ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ والصلاة والسلام على أشرف المرسلين أعوذ بالله من الشيطان الرجيم إذ قال رب

ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 71-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളിലും ആവർത്തിച്ചു പറയുന്ന ഒരു സംഭവമാണ് ഈ ആയത്ത് മുതൽ ഏതാനും ആയത്തുകളിൽ അല്ലാഹു വിശദീകരിക്കുന്നത്. അതായത്, അല്ലാഹു ഈ ഭൂമുഖത്ത് മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്ന വിവരം മലായിക്കത്തുകളോട് പറഞ്ഞ കാര്യമാണ് 71-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. ഇദ് ഖാല, പറഞ്ഞ സന്ദർഭം അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ, റബ്ബുക, നിന്റെ റബ്ബ്, ലിൽ മലായിക്കത്തി, മലക്കുകളോട്, ഇന്നി, നിശ്ചയമായും ഞാൻ, ഖാലിഖുൻ, സൃഷ്ടിക്കുന്നവനാണ് അല്ലെങ്കിൽ സൃഷ്ടിക്കുവാൻ പോകുന്നു, ബഷറ, ഒരു മനുഷ്യനെ, മിൻ തീൻ, കളിമണ്ണിൽ നിന്ന്. ഇതാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. അതായത്, നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, ഞാൻ കളിമണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെ അഥവാ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നു. പലപ്പോഴും നമ്മൾ ഈ സംഭവം കേൾക്കാറുള്ളതാണ്, മനുഷ്യരുടെ സൃഷ്ടി അത് അല്ലാഹു ആദമിലൂടെയാണ് ആരംഭിച്ചത്, ആദം അലൈഹിസ്സലാം തുവസ്സലാമിയിലൂടെ. അതല്ലാതെ ഏതെങ്കിലും ഭൗതികവാദികൾ പറയുന്നത് പോലെ ഏതെങ്കിലും മൃഗങ്ങൾ പരിണമിച്ച് ഉണ്ടായതാണ് മനുഷ്യവംശം എന്നത് ശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ പിൻബലമില്ലാത്ത കാര്യമാണ്. സൃഷ്ടാവായ അല്ലാഹുവിനാണല്ലോ സൃഷ്ടിപ്പിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള അവകാശമുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് വളരെ വ്യക്തമായി കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും, അല്ലാഹു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയിലൂടെയാണ് മനുഷ്യവംശത്തെ സൃഷ്ടിച്ചത് എന്നത്. ഇവിടെ ഈ പദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇദ് ഖാല, അതായത് പറഞ്ഞ സന്ദർഭം, നേരത്തെ സംഭവിച്ച ഒരു കാര്യം പറയുമ്പോഴാണ് അങ്ങനെ പ്രയോഗിക്കാറുള്ളത്. ഇദ് ഖാല, നേരത്തെ പറഞ്ഞ ആ സന്ദർഭം എന്നർത്ഥം. റബ്ബുക, നിന്റെ റബ്ബ്, അത് നേർക്കു നേരെ അഭിസംബോധന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. എന്നാൽ എല്ലാ മനുഷ്യരോടുമായിട്ടാണ് ഇത് പറയുന്നത്. ലിൽ മലായിക, മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അതിവിശിഷ്ടരായ ഒരു വിഭാഗമാണല്ലോ മലായിക്കത്തുകൾ. വിശുദ്ധ ഖുർആൻ ആ കാര്യം പല ഭാഗത്തും എടുത്തു പറയുന്നുണ്ട്. മലായിക്കത്തുകളുടെ പ്രത്യേകത, സദാസമയം അള്ളാഹുവിനെ ഇബാദത്തെടുത്തുകൊണ്ട് അതിനു മാത്രം സമയം കണ്ടെത്തുന്ന, അത് മാത്രം ചെയ്യുന്ന, പിന്നെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരു വിഭാഗമാണ് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ. മനുഷ്യരെപ്പോലെയല്ല, ഒരുപാട് വ്യത്യാസങ്ങൾ, പ്രത്യേകതകൾ അവർക്കുണ്ട്. ഖുർആനും ഹദീസും ആ വിഷയം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈമാൻ കാര്യങ്ങളിൽ, വിശ്വാസ കാര്യങ്ങളിൽ ഒരു കാര്യമാണ് അൻ തുഅ്മിന ബിൽ മലായിക, മലായിക്കത്തുകളിൽ വിശ്വസിക്കുക എന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ വിശ്വസിക്കാൻ നമുക്ക് പാടില്ല. ഉദാഹരണമായി, മക്കയിലെ മുശ്രിക്കുകൾ മലായിക്കത്തുകളെക്കുറിച്ച് പറഞ്ഞിരുന്നത് അത് അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് അവർ എന്നതാണ്. ഖുർആൻ അത് കണക്കിന് വിമർശിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ചില മതങ്ങളിൽ ദേവതകളായി മലായിക്കത്തുകളെ പരിചയപ്പെടുത്താറുണ്ട്, അതും തെറ്റാകുന്നു. എന്നാൽ അള്ളാഹു എന്താണോ അവരെക്കുറിച്ച് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ മലായിക്കത്തുകളെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത്, ആ കാര്യങ്ങളാണ് നാം സത്യസന്ധമായി കൃത്യമായി വിശ്വസിക്കേണ്ടത്. ഒരു വിശ്വാസ കാര്യത്തിലും അന്ധവിശ്വാസം കൂട്ടിക്കലർത്താൻ, പ്രമാണവിരുദ്ധമായ വിശ്വാസം വെച്ചു പുലർത്താൻ ഒരിക്കലും തന്നെ വിശ്വാസികൾക്ക് പാടുള്ളതല്ല. അത് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ അള്ളാഹു പറഞ്ഞ കാര്യം, ഇന്നി ഖാലിഖുൻ, തീർച്ചയായും ഞാൻ സൃഷ്ടിക്കുന്നവനാണ്. ഇന്നി ഖാലിഖുൻ, ബഷറ, മനുഷ്യവർഗത്തെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ, മിൻ തീൻ, അവിടെ ഖിറാഅത്ത് ശ്രദ്ധിക്കണം, മിൻ തീൻ, കളിമണ്ണിൽ നിന്ന്. ഖുർആനിൽ പല സ്ഥലത്തും പ്രയോഗിച്ച ഒരു പ്രയോഗമാണ്, ഉപയോഗിച്ചൊരു പദമാണ് തീൻ എന്നത്, കളിമണ്ണ് എന്നത്. അപ്പം അതാണ് ആ 71-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്.
വിശദീകരണം ആവശ്യമില്ലാത്ത വിധം പലപ്പോഴും നമ്മൾ കേൾക്കാനുള്ള ഒരു കാര്യം കൂടിയാണത്. തുടർന്ന് 72-ാമത്തെ വചനം, ഫഇദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി وَنَفَخْتُ فِيهِ مِنْ رُوحِي فَقَعُوا لَهُ سَاجِدِينَ فَإِذَا سَوَّيْتُهُ അങ്ങനെ ഞാൻ അവനെ ശരിപ്പെടുത്തിയാൽ അല്ലെങ്കിൽ രൂപപ്പെടുത്തിയാൽ فَإِذَا سَوَّيْتُهُ وَنَفَخْتُ ഞാൻ ഊതുകയും ചെയ്താൽ فِيهِ അവനിൽ മിർ റൂഹി എന്റെ ആത്മാവിൽ നിന്നും, ആത്മാവിൻ്റെ അധികാരി അള്ളാഹുവാണല്ലോ, ആത്മാവ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണല്ലോ. ഖുർആൻ കാര്യം പല ഭാഗത്തും എടുത്തു പറയുന്നുണ്ട്. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ

രൂപപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ശരിപ്പെടുത്തിയാൽ, അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ച ഒരു രൂപത്തിൽ അള്ളാഹു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് രൂപം നൽകി. വനഫഖ്തു ഫീഹി മിർ റൂഹി, എന്റെ ആത്മാവിൽ നിന്ന് ഞാൻ അവനിൽ ഊതുകയും ചെയ്താൽ, പിന്നെ അള്ളാഹുവിന്റെ കൽപ്പന ഫഖഉ, അപ്പോൾ നിങ്ങൾ വീഴുവീൻ, ലഹു അവന്, സാജിദീൻ സുജൂദ് ചെയ്യുന്നവരായി. ഇതാണ് 72-ാമത്തെ വചനം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞു, വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദു ലിആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്. വഇദ് ഖുൽനാ ലിൽ മലായിക, മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം, ഉസ്ജുദു ലിആദം, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുവീൻ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സുജൂദ് എന്നത് ഇബാദത്തിന്റെ ഗണത്തിൽപ്പെട്ട ഒരു കാര്യമാകുന്നു. എന്നാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു ചെയ്യാൻ വേണ്ടി പറഞ്ഞ, മലക്കുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സുജൂദ് ഇബാദത്തിന്റെ ഗണത്തിൽപ്പെട്ട ഒരു സുജൂദല്ല. അതൊരു വണക്കം കാണിക്കൽ മാത്രമാണെന്നത് ആർക്കും തർക്കമില്ലാത്ത കാര്യമാകുന്നു. ഇവിടെ പലപ്പോഴും അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയോടും, അവർ അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, മലായിക്കത്തുകളാകട്ടെ, ജിന്നുകളാകട്ടെ, മലക്കുകളാകട്ടെ, ഒരു തരത്തിലും അവരോട് പ്രാർത്ഥിക്കാനോ അവരെ ആരാധിക്കാനോ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഗണ്യമായി പഠിപ്പിക്കുന്നൊരു അധ്യാപനമാണ്. പക്ഷെ ഖേദകരമായ കാര്യം, മുസ്ലിം സമൂഹത്തിൽ വലിയ ഒരു വിഭാഗം അള്ളാഹുവല്ലാത്ത മറ്റു പലരോടും വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഞങ്ങൾ അവർ അള്ളാഹു ആണെന്നോ അള്ളാഹുവിനെപ്പോലെ സഹായിക്കുന്നവരാണെന്നോ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ അവരോട് ഇസ്തിഗാസയാണ് നടത്തുന്നത്, അല്ലെങ്കിൽ തവസ്സുലാണ് ചെയ്യുന്നത് എന്നൊക്കെ അത്തരം പേരുകളിട്ടുകൊണ്ടാണ് ബദരീങ്ങളെ, മുഹിയദ്ദീൻ ഷെയ്ഖെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ദുആകളൊക്കെ നമ്മുടെ ആളുകൾ നടത്താറുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ പാടുള്ള, അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കാൻ പാടുള്ള ഏത് കാര്യം ഏതൊരാളോട് ചെയ്താലും അത് ശിർക്കാണെന്ന കാര്യം ഖുർആനും ഹദീസും ഗണ്യമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന ഖുർആനിക അധ്യാപനങ്ങൾ സമൂഹത്തോട് പറയുമ്പോൾ ചില തൽപര കക്ഷികൾ അവർ പറയാറുണ്ട്, ഇത് ഇബിലീസിന്റെ വാദമാകുന്നു. കാരണം ഇബിലീസ് പറഞ്ഞുവത്രേ, അള്ളാഹു മലായിക്കത്തുകളോട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ, അള്ളാഹുവേ ഞാൻ നിനക്ക് മാത്രമേ സുജൂദ് ചെയ്യൂ എന്ന് ഇബിലീസ് പറഞ്ഞുവെന്നാണ് അവർ വാദിക്കുന്നത്, അവർ ജൽപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ പറയുന്ന കളവാണത്. ഒരിക്കലും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഒരു സൂറത്തിലും, ഇപ്പം ഈ സംഭവം സൂറത്തുൽ ആറാഫ്, സൂറത്തുൽ ബക്കറ, അങ്ങനെ ധാരാളം സൂറത്തുകളിൽ ഈ സംഭവം അള്ളാഹു പറയുന്നുണ്ട്, ആവർത്തിച്ച് പറയും. പക്ഷേ ആ പറയുന്നിടത്തൊന്നും തന്നെ ഇബിലീസ് അള്ളാഹുവെ ഞാൻ നിനക്ക് മാത്രമേ സാഷ്ടാംഗം നമിക്കൂ എന്ന് പറഞ്ഞതായി കാണാൻ സാധ്യമല്ല. അവൻ പറഞ്ഞ കാരണം, ഞാൻ ആദമിനേക്കാൾ ഞാൻ മഹത്വമുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ ആദമിന് സാഷ്ടാംഗം നമിക്കാൻ തയ്യാറില്ല എന്നാണ് അവൻ വാദിച്ചത് പറഞ്ഞത്. ഏതായിരുന്നാലും ഇവിടെ അള്ളാഹുവിൻ്റെ വചനം വളരെ വ്യക്തമാണ്. ഫഇദാ സവ്വൈതുഹു, അങ്ങനെ ഞാൻ അവനെ ശരിപ്പെടുത്തിയാൽ, വനഫഖ്തു, ഞാൻ ഊതുകയും ചെയ്താൽ, ഫീഹി, അവനിൽ, മിർ റൂഹി, എന്റെ ആത്മാവിൽ നിന്നും, ഫഖഉ, അപ്പോൾ നിങ്ങൾ വീഴുവീൻ, ലഹു സാജിദീൻ, അവന് സുജൂദ് ചെയ്യുന്നവരായി. അതാണ് 72-ാമത്തെ വചനം. തുടർന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് തുടർന്നുള്ള ഏതാനും വചനങ്ങൾ. 73-ാമത്തെ വചനം, فسجد الملائكة كلهم أجمعون. فسجد الملائكة, അപ്പോൾ മലക്കുകൾ സുജൂദ് ചെയ്തു. كلهم, അവരെല്ലാം, أجمعون, മുഴുവൻ. അപ്പോൾ മലക്കുകളെല്ലാവരും മുഴുവനും സുജൂദ് ചെയ്തു. അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരു പ്രവർത്തിക്കാത്തവരാണ് മലായിക്കത്തുകളെന്ന് അള്ളാഹു മലായിക്കത്തുകളെ വിശേഷിപ്പിച്ചതായി സൂറത്തു തഹ്രീമിൽ കാണാൻ സാധിക്കും. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിർ പ്രവർത്തിക്കാത്തവരാകുന്നു അവർ.

0: മാത്രമല്ല, അള്ളാഹു എന്തു പറഞ്ഞാലും വയഫ്അലൂനമായി ഉമറൂൻ, അവർ അത് കൃത്യമായി പ്രാവർത്തികമാക്കുന്നവരാകുന്നു. അതാണ് 73-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, ഫസജദൽ മലായിക, അപ്പോൾ മലക്കുകൾ സുജൂദ് ചെയ്തു. ഖുർആൻ ആക്കാരും സൂറത്തുൽ ബഖറയിലും മറ്റു പല സൂറത്തിനും ഇതേ കാര്യം പറയുന്നുണ്ട്. അള്ളാഹ് കൽപ്പിച്ചപ്പോൾ പിന്നെ അവർ ഒരിക്കലും തന്നെ വൈമനസ്യം കാണിച്ചില്ല. അങ്ങനെ വൈമനസ്യം കാണിക്കുന്ന പ്രകൃതമല്ല അവർക്കുള്ളത്. അത് ഖുർആൻ പല ഭാഗത്തും പറയുന്ന കാര്യമാണ്. കുല്ലുഹും അജ്മഊൻ, അവരെല്ലാവരും. അതാണ് 73-ാമത്തെ വചനം. വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ്. തുടർന്ന് 74-ാമത്തെ വചനം, ഇല്ലാ ഇബ്ലീസ് അസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ, ഇസ്തക്ബറ, അവൻ അഹംഭാവം അഥവാ ഗർവ് നടിച്ചു. അതാണ് ഇസ്തക്ബറ, അവൻ അഹംഭാവം നടിച്ചു അല്ലെങ്കിൽ ഗർവ് നടിച്ചു. വകാന, അവൻ ആകുന്നു, അവൻ ആയിരുന്നു, മിനൽ കാഫിരീൻ, അവിശ്വാസികളിൽപ്പെട്ട. ഇബ്ലീസ് ഒഴികെ അവൻ ഗർവ് നടിച്ചു, അവൻ അവിശ്വാസികളിൽപ്പെട്ടവനാകുന്നു. അതാണ് 74-ാമത്തെ വചനം. ഈ ഇബ്ലീസ് ശപിക്കപ്പെട്ടവനാവാനുള്ള കാരണം അതും ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനയെ അവൻ ധിക്കരിച്ചു എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇത് മനുഷ്യകുലത്തിന് ഒരു വലിയ പാഠമാണ്. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചാൽ ആ ആളുകൾ ഈ ഇബ്ലീസിൻ്റെ കൂടെ, അവൻ്റെ അനുയായികളുടെ കൂടെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അഹങ്കാരമെന്നത് ഒരിക്കലും തന്നെ ഒരു മനുഷ്യനും ഭൂഷണമല്ല എന്ന കാര്യം ഖുർആനും ഹദീസും വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും മനസ്സിൽ അണു അളവ് അഹങ്കാരമുണ്ടായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വഹാബത്തിന് സംശയം വന്നു. അഹങ്കാരത്തിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വഹാബത് ചോദിച്ചു, പ്രവാചകരെ, ഒരാളുടെ വസ്ത്രം നന്നായിരിക്കണമെന്നും ഒരാൾ ധരിക്കുന്ന ചെരുപ്പ് നന്നായിരിക്കണമെന്നും ആഗ്രഹിച്ചാൽ അത് അഹങ്കാരത്തിൽപ്പെടുമോ? പ്രവാചകൻ പറഞ്ഞു, ഇല്ല. അൽ കിബറു ബത്തറുൽ ഹഖി വഗംതുന്നാസ്, അഹങ്കാരമെന്ന് പറഞ്ഞാൽ സത്യത്തെ നിരാകരിക്കലാകുന്നു. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ നിസ്സാരമായി കാണലാകുന്നു. ഈ രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഭാവമുണ്ടായാൽ നാം ഭയപ്പെടണം. അത് അഹങ്കാരമാണ്, നാം ഒഴിവാക്കേണ്ട സ്വഭാവമാകുന്നു. മനുഷ്യനെ വഴിപഴപ്പിക്കാൻ വേണ്ടി, മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി കണഞ്ഞു ശ്രമിക്കുന്ന പിശാജ് അവൻ്റെ മനസ്സിൽ അഹങ്കാരമുണ്ടാക്കാൻ ശ്രമിക്കുമെന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പല സ്ഥലത്തും പറയുന്ന കാര്യമാണ്, വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ, നിങ്ങൾ പിശാജിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. ഇന്നഹൂലക്കും അദുവും മുബീൻ, നിങ്ങളെ നിങ്ങളുടെ പ്രത്യക്ഷനായ ശത്രുവാകുന്നു അവൻ. അതേപോലെ തന്നെ ഖുർആൻ പറയുന്നു, ഫത്തഹിദൂഹു അദുവാ, നിങ്ങളെ നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണണം. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അഹങ്കാരം നാമ്പെടുക്കുമ്പോൾ തന്നെ നാം അത് തിരിച്ചറിയണം. ഇല്ല, അഹങ്കരിക്കാനുള്ള അവകാശം എനിക്കില്ല, അത് നരകാവകാശിയാക്കാൻ കാരണമാകും എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതാണ് ആ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം. ഇല്ല ഇബ്ലീസ് അസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഖിറാഅത്തിൽ ശ്രദ്ധിക്കണം, അവിടെ നീട്ടേണ്ട ഭാഗമുണ്ട്. ഒന്ന്, ഇല്ല ഇബ്ലീസ് അസ്തക്ബറ, ഇബ്ലീസ ഇസ്തക്ബറ എന്ന് ഓതുന്നത് പാരായണ നിയമപ്രകാരം തെറ്റാണ്. ഓതേണ്ടത് ഇല്ല ഇബ്ലീസ് അസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അവിടെ ഹംസ ഇസ്തക്ബറ എന്നിടത്ത് ഹംസ ഇല്ലാത്തത് കൊണ്ട് ഹംസ കൊടുത്തുകൊണ്ട് ഓതുന്നത് നിയമപ്രകാരം തെറ്റാകുന്നു. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ വചനത്തിൽ പറഞ്ഞ കാര്യം, ഇബ്ലീസ് ഒഴികെ അവൻ ഗർവ് നടിച്ചു, അവൻ അവിശ്വാസികളിൽപ്പെട്ടവനാകുന്നു. അതാണ് ആ വചനം. തുടർന്ന് 75-ാമത്തെ വചനം, ഖാല യാ ഇബ്ലീസു മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്ത ബിയദയ്യ അസ്തക്ബർത അസ്തക്ബർത അം കുന്ത മിനൽ ആലീൻ. ഖാല, അവൻ പറഞ്ഞു, അഥവാ അല്ലാഹു പറഞ്ഞു, യാ ഇബ്ലീസു, ഹേ ഇബ്ലീസ്, മാ മനഅക, നിന്നെ മുടക്കിയതെന്ത്, തടസ്സപ്പെടുത്തിയതെന്ത്, അന് തസ്ജുദ, നീ സുജൂദ് ചെയ്യുന്നതിന്, ലിമാ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചതിന്, ബിയദയ്യ, എൻ്റെ ഇരു കൈകളാൽ അല്ലെങ്കിൽ കൈകൾ കൊണ്ട്, അസ്തക്ബർത, അവിടെ ഖിറാഅത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അ അസ്തക്ബർത എന്നതാണ് അസ്തക്ബർത എന്നതായി മാറിയത്. അപ്പോൾ അ എന്ന ചോദ്യം അവിടെ, അല്ലെങ്കിൽ ഹംസ അവിടെ ശ്രദ്ധിച്ചു പറയണം, അസ്തക്ബർത, നീ ഗർവ് നടിച്ചുവോ, അം കൂത, അതല്ല നീ ആയോ ആണോ, മിനൽ ആലീൻ, ഉന്നതരിൽ ഉയർന്നവരിൽ, ഉദ്ദേശിക്കുന്നത് ഔന്നത്യം നടിച്ചവരിൽ എന്നാണ്. അപ്പോൾ ആ വചനം നാം ശ്രദ്ധിച്ചു പാരായണം ചെയ്യണം. ഖാല യാ ഇബ്ലീസു മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഖലഖ്തു അല്ല ഖലഖ്തു. ഹുറൂഫുൽ ഖൽഖല നിങ്ങൾ കേട്ടിരിക്കും, തജ്വീദ് ക്ലാസ്സിൽ പഠിച്ചിരിക്കും. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചു തന്നെ ഓതണം. ലിമാ ഖലഖ്തു ബിയദയ്യ അസ്തക്ബർത അസ്തക്ബർത അം കുന്ത മിനൽ ആലീൻ. അവൻ അഥവാ റബ്ബ് പറഞ്ഞു, ഹേ ഇബിലീസ്, എൻ്റെ കരങ്ങളാൽ ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയതിന് സുജൂദ് ചെയ്യാൻ നിന്നെ മുടക്കിയത് എന്താണ്, നീ ഗർവ് നടിച്ചുവോ, അതല്ല നീ ഉന്നതന്മാരിൽ പെട്ടവനാണോ. അതാണ് ആ വചനത്തിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാ അതിൻ്റെ ചെറിയൊരു വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല വിനയമുള്ള അല്ലാഹുവിൻ്റെ ദാസന്മാരിൽ, ഇബാദുർ റഹ്മാൻ എന്ന് അല്ലാ വിശേഷിപ്പിച്ച ആ ഗണത്തിൽ അല്ലാഹു നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഹങ്കാരികളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 71 മുതൽ 75 കൂടിയ വചനങ്ങളാണ് നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിന്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്ക് ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 487-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: بعده وترى الظالمين لما رأوا العذاب يقولون هل إلى مرد من سبيل.
1: ബാറക് അല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 487-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽഗാമിദി.
2: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക.
3: ذلك الكتاب لا ريب فيه هدى للمتقين.
2: ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
4: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള് അബ്ദുൽ ഷുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുന്നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തോഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അല്ലാ നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

0: സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി അല്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ, ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല, ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാഉ ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂൻ സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അല അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിനെ ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു, സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്. അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു, വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പറയണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ قَيِّمًا لِيُنذِرَ بَأْسًا شَدِيدًا مِّن لَّدُنْهُ وَيُبَشِّرَ الْمُؤْمِنِينَ الَّذِينَ يَعْمَلُونَ الصَّالِحَاتِ أَنَّ لَهُمْ أَجْرًا حَسَنًا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. قَيِّمًا لِّمَن അവിടെ തൻവീൻ ശേഷം ലാം, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടി ലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. കയ്യിമല്ലി, തൻവീന് പകരം ഒരു ഫതഹ് ഇട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ് കയ്യിമല്ലിയുന്തിറ, ഈ രൂപത്തിൽ. അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്തിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാഉ ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുൻദിറ ബഅ്സൻ ശദീദ, ബഅ്സൻ ശദീദ, സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാഉ ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബഅ്സൻ ശദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്, തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമിൽ, ഷദീദമിൻ. ഇനി മിൻ, നൂന്, നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബിലാ ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല.
1: മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ الذين يعملون الصالحات ان لهم
0: ان نون شد വന്നു മണിക്കണം
1: ان لهم اجرا حسنا اجرا حسنا
0: راء التنوين ശേഷം ഹ ഇൽഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ
1: ان لهم اجرا حسنا.
0: ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ.
1: ഖയ്യിമൽ ലിയുൻദിറ,
0: അവിടെ ലിയുൻദിറ, ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഖയ്യിമൽ ലിയുൻദിറ ബസൻ,
0: ഹംസയെ ഖൽഖല ചെയ്യരുത്, ബസൻ അല്ല.
1: ബസൻ ശദീദം മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ.
0: മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്, മുഅ്മിനീന.
1: അല്ലദീന യഅമലൂന സ്വാലിഹാത്തി,
0: പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല, സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം.
1: അന്നലഹും അജ്, ജീമിനെ ഖൽഖല ചെയ്യണം. അജ്റൻ ഹസന,
0: ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓദാം.
1: അൽഹംദുലില്ലാ.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.
2: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും ലോകത്തെ അറിയപ്പെടുന്ന കാരികളായി മാറുകയും ചെയ്ത പ്രതിഭകളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് ഹാഫിൽ സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫാത്.
3: أعوذ بالله من الشيطان الرجيم.

0: കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേട്ടത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വാഫാത്ത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 25 ഷെയ്ഖ് അബ്ദുർ റഷീദ് സൊഫിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.

ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖതമുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 25 ഷെയ്ഖ് അബ്ദുർ റഷീദ് സുഹഫിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.

നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ആറാമത്തെ അധ്യായം സൂറത്തു അൻആം 122 മുതൽ 127 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽഹംദ്.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹ 98 മുതൽ 114 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഓരോ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ മനഃപ്പാഠമാക്കുവാൻ സഹായിക്കുന്ന പ്രത്യേക പരിപാടിയാണ് ഹിഫ്ദുൽ ഖുർആൻ. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയ ഭാഗം ഒന്ന് പാരായണം ചെയ്ത് തുടങ്ങാം.
3: أعوذ بالله من الشيطان الرجيم

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറൻ. ഹിഫ്ദുൽ ഖുർആനിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിദ് ജാഫർ സലഫി.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
3: الحمد لله